റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

0: വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗിലേക്ക് നമ്മൾ ഇതാ കണ്ണു തുറന്നെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ആശംസിക്കുന്നു. കൂടിയെത്തിയത് എന്നെത്തെയും പോലെ ഞാൻ തന്നെയാണ് ചച്ചു. ഓരോ ദിവസവും പുലർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിക്കാൻ പോണേന്ന്. ഇപ്പൊ ഇന്നാണെങ്കിൽ കൂടി നമുക്കറിയോ, ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിൽ മണിക്കൂറുകളുണ്ട്. ഈ മണിക്കൂറുകളിലെല്ലാം എന്താണ് സംഭവിക്കാൻ പോണേന്ന് നമുക്ക് ആർക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ മണിക്കൂറുകൾ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കണോ, നമുക്ക് സന്തോഷിച്ച് ജീവിക്കണോ, നമ്മുടെ ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കണോ, സമാധാനത്തോടുകൂടി ജീവിക്കണോ, ഇതെല്ലാം നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ്. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. കാരണം സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ, സംഭവിക്കാനുള്ളത് എങ്ങനെ വന്നാലും സംഭവിക്കുന്നതാണല്ലോ. പക്ഷെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ജീവിക്കാം. ഓക്കെ, അപ്പൊ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും ഒരേപോലെ ഒന്നായിരിക്കില്ലല്ലോ. ഇന്നലെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും ഒരു ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടാവുക. ഇന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചില ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ വോക്കിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചിരിക്കും. നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ അറിയാതെ നമ്മൾ പോലും മനഃപൂർവ്വം അറിയാതെ നമ്മുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയും നമ്മൾ ഓപ്പോസിറ്റ് ഒരാളെ കാണുമ്പോൾ. അതേസമയം നമ്മൾ അത്ര നല്ല മൂഡിലല്ല ഇറങ്ങി പോണതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ പോലും ചിലപ്പോൾ നമ്മൾ ചിരിക്കണം എന്നില്ല. ഇനി അഥവാ ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്മൈൽ ആയിരിക്കും. കാരണം നമ്മളത് ഹൃദയത്തിൽ നിന്നല്ല ചിരിക്കുന്നത്. ഒരാളെ നമ്മൾ മുന്നിൽ കണ്ടു, അപ്പോൾ ഓക്കെ അവരെ കണ്ടല്ലോ, ചിരിക്കണമല്ലോ, അതാണല്ലോ ഒരു മര്യാദ എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ചിരിക്കുന്നുണ്ടാവുക. പക്ഷെ അതേസമയം മനസ്സ് വളരെ കാമായിട്ടിരിക്കുമ്പോൾ, നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ ആരും നമ്മളോട് ആരോടും ചിരിക്കാൻ പറയണ്ട. നമ്മുടെ മനസ്സ് തന്നെ അറിയാതെ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങുമ്പോൾ ആ പുഞ്ചിരി മെല്ലെ സന്തോഷമായിട്ട് മാറും. അത് നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം റിഫ്ലക്റ്റ് ചെയ്ത് കാണും. അല്ലെങ്കിൽ ഇന്നൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ, അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനു.

അവസാനിപ്പിച്ചുകൊണ്ട് കപ്പൽ ഓടിക്കുക എന്നുള്ളൊരു ചൊല്ല് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. കടലിൽ എപ്പോഴും തിരയുണ്ടാകും. ആ തിരയൊന്ന് അടങ്ങിയിട്ട് നമുക്കിനി ഒന്ന് കപ്പൽ ഓടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിചാരം മാത്രമായിട്ട് അവിടെ മാറും. അതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് സാധിക്കില്ല അത്. കാരണം കടലിൽ എപ്പോഴും തിരയുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. 365 ദിവസം നമുക്ക് സന്തോഷം മാത്രമൊന്നും ആയിരിക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ ഈ സന്തോഷത്തിന് ചെറുതായിട്ടെങ്കിലും കോട്ടം തട്ടാറുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാം, അതൊരിക്കലും നടക്കില്ല. അത് ഈ കടലിലെ തിരമാലകൾ പോലെ എന്ന് പറയണത് പോലെയാണ്. നമ്മുടെ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് നന്നായിട്ട് പുഞ്ചിരിക്കാനായിട്ട് പറ്റണം. അത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരും. കാരണം നമുക്കപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു കോൺഫിഡൻസ് ഈ ഒരു പുഞ്ചിരിയും ഈ സന്തോഷം നമുക്ക് തരും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. Stay tuned.

ചെറിയൊരു പനിയും ജലദോഷവും വരുമ്പോ ഒറ്റക്കിരിക്കാനാണോ ഇഷ്ടം, അതോ ആരെങ്കിലുമൊക്കെ കൂടി ഇരിക്കുന്നതാണോ ഇഷ്ടം? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടിയുള്ളത് ഞാൻ ചച്ചു. മനുഷ്യന്മാർക്ക് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയതായിട്ടുള്ള ഒരു തുമ്മലും ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രിയപ്പെട്ടവരടുത്ത് വേണം എന്ന് തോന്നും. നമ്മളോടൊന്ന് സമാധാനിപ്പിച്ച് സംസാരിക്കാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, ഒന്ന് സ്നേഹത്തോടുകൂടി നമ്മുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കാൻ, ഇതൊക്കെ എല്ലാവരുടെയും മനസ്സാഗ്രഹിക്കാറുണ്ട്. കാരണം പലപ്പോഴും മെഡിസിൻസ് നമുക്ക് തരാത്ത റിലീഫായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കെയർ നമുക്ക് തരുന്നത്. നമ്മൾ വയ്യാണ്ടിരിക്കുന്നു, രണ്ടു മൂന്ന് ദിവസം മെഡിസിൻ കഴിച്ചിട്ടും യാതൊരു കുറവുമില്ല, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ അടുത്തിരിക്കുന്നു, നമ്മുടെ അമ്മ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു, എന്നിട്ട് നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കുന്നു, ഇത്തിരി ചൂടുവെള്ളമൊക്കെ എടുത്തു തരുന്നു. അപ്പൊ അത് തരുന്ന ഒരു റിലീഫ് ചെറിയൊരു കാര്യമായിരിക്കില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ചെറിയൊരു അസുഖമായിട്ടോ, അല്ലെങ്കിൽ മനസ്സിനും അസുഖം ഉണ്ടാകും, ശരീരത്തിനും അസുഖം ഉണ്ടാകും. അപ്പൊ നമ്മളുടെ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് മതി പലപ്പോഴും അവർക്കൊരു മെഡിസിനൽ എഫക്റ്റ് കൊടുക്കാൻ. അത് അടുത്ത് ചെന്നിരുന്ന് സാന്ത്വനിപ്പിക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഫോണിൽ കൂടി ആയിക്കഴിഞ്ഞാലും ഒന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ആണെങ്കിലും നമ്മളൊന്ന് അവരെ സാന്ത്വനിപ്പിക്കുക, അവർ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് തോന്നിപ്പിക്കുക സ്നേഹത്തോടു കൂടിയിട്ട്. അത് അവർക്ക് കൊടുക്കുന്ന റിലീഫ് വലിയതായിരിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റട്ടെ എന്ന് നല്ലൊരു ദിവസം നേരുന്നു. Stay tuned.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു ദിവസമാണ്, ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകളോടുകൂടി നല്ലൊരു മൈൻഡിൽ നമ്മൾ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ദിവസമാണ് കേട്ടോ, June 10th ആയിട്ടുണ്ട്. ബുധനാഴ്ച ദിവസം എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് നെഗറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ പോകരുത്, പോസിറ്റീവ് ചിന്തകളിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട് എന്ന് എപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ഒരു കാര്യമുണ്ട് കേട്ടോ. അതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മളുടെ ചിന്തകളെക്കുറിച്ചൊക്കെ വായിച്ചു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും മറ്റേത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും. ഈ പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് ചിന്ത കുറച്ച് പ്രതീക്ഷകൾ നമുക്ക് നൽകും, അത് ശരിയാകും അല്ലെങ്കിൽ അത് ശരിയാകാനായിട്ട് പോവുകയാണ് എന്നൊക്കെയുള്ളൊരു ഒരു പ്രതീക്ഷ നൽകുന്നതാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നെഗറ്റീവായിട്ടാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആദ്യം എടുക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി, നിരാശയായിരിക്കും അല്ലേ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. നിരാശയും സംശയവും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കലർന്നിട്ടുള്ള ഒരു ഒരു ഇമോഷൻ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരിക. മനുഷ്യന് പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ ഈ കാണുന്ന സൗകര്യങ്ങളൊന്നും നമുക്ക് ഈ ലോകത്ത് ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം നെഗറ്റീവ് ചിന്തയുള്ളവർ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെ ഭയങ്കര പേടിയോടുകൂടിയായിരിക്കും കാണുക. ഓ, ഇതെന്താകും എന്നുള്ളൊരു ഒരു ഭയമായിരിക്കും മനസ്സിലുണ്ടാവുക. നേരെ തിരിച്ച് പോസിറ്റീവ് ചിന്തയാണെങ്കിൽ നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഇതിലേതാണ് നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതീക്ഷയും ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നൊക്കെയുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പോസിറ്റീവ് ചിന്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വഴിയാണ് അന്വേഷിക്കുന്നത്, അത് തന്നെയാണ് നമുക്കും ആവശ്യം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ചിന്തയിലേക്ക് പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഒരുമിച്ചതായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മണിക്കൂർ അങ്ങോട്ട് അടിപൊളിയാവുക. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കുമ്പോഴാണ് എനിക്കും ഒരു സന്തോഷം അങ്ങോട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ല നല്ല വിശേഷം വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിൽ അയച്ചോളൂ. 5000 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് മോർണിംഗ് സവാരി ഞാൻ തുടങ്ങുന്നത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടോ. കോഹിനൂർ മൂവിയിലെ ഈ പാട്ടിലാണ് ഹേമന്തമൻ. കേൾക്കാം ഞാൻ നിസ, ഇനിയുള്ള ടൈം നിങ്ങളുടെ കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

സാജൻ ബേക്കറി എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ജെന്നി സാർ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്തൊരു ചെറിയ ചോദ്യം. ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു വലിയ ആഘോഷം, വലിയ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ, നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് മത്സരത്തിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, ഇത്തവണത്തെ ഒഫീഷ്യൽ മാച്ച് ഫുട്ബോളിൻ്റെ പേരെന്താണ്? ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ പേരെന്താണ്? ഒഫീഷ്യൽ ബോളിൻ്റെ പേരെന്താണെന്ന് അറിയൂ. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ആ ഒരു ബോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ ഉണ്ട്. ആ പേരിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് വായിച്ചു പോകണം കേട്ടോ. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വായിച്ചു പോകുന്നത് അടിപൊളിയായിരിക്കും. അപ്പം ഇത്തവണത്തെ ഫുട്ബോളിൻ്റെ പേരെന്താണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. എല്ലാ തവണയും വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ഫുട്ബോളിൻ്റെ ഒരു ചെറിയ പേരുകളുണ്ട്. ആ പേരെന്താണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വേഗം തന്നെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകളിലേക്ക് എത്തുകയാണ്. ഇഫ്തിഹാറുദ്ദീൻ ആണ് ഇന്ന് ആദ്യം മോർണിംഗ് അയച്ചത്. വെരി ഗുഡ് മോർണിംഗ്. പിന്നെ ഷാജഹാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സി പി ബേബി മോർണിംഗ് പറയുന്നു, ഗുഡ് മോർണിംഗ് നിസ, എൻ്റെ അത്തോളിക്കാർക്ക് വേണ്ടി നല്ലൊരു മെലഡി പാട്ട് വെക്കുമോ? ഫ്രം തത്ത എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത്തോളിക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അത്തോളി എവിടെയാണ് സ്ഥലം ഇത് വരുന്നത്? ഏത് കോഴിക്കോടാണോ, ഏത് ഭാഗമാണിത്? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഏത് സ്ഥലമാണെന്ന് അറിയാനൊരു കൗതുകം. ഓക്കെ, അത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ, അത്തോളി എന്ന് പറയുന്നത്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാ അത്തോളിക്കാർക്കും വേണ്ടിയിട്ട് നല്ലൊരു മെലഡി സോങ്, തീർച്ചയായിട്ടും നല്ല പാട്ട് തന്നെ. ഇനി പക്ഷേ ഇനി വരാൻ പോകുന്ന മെലഡി അല്ല, ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. പോറ്റി കൊല്ലത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൾക്കും പറയുന്നു. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷാനു പാച്ചല്ലൂർ മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടെ തന്നെ പ്രഭു മാടമ്പിക്കാട്ടിൽ, വെരി ഗുഡ് മോർണിംഗ് ഫ്രം സുലീഖ. വെരി ഗുഡ് മോർണിംഗ് സുലീഖ. ഹാവ് എ നൈസ് വെനസ്ഡേ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസറും അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ ഒഫീഷ്യൽ ഫുട്ബോളിൻ്റെ പേരെന്താണ്? വേൾഡ് കപ്പിലെ ആ ഒരു ഫുട്ബോളിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഉത്തരങ്ങൾ അയക്കാട്ടോ 5000917. റിയാസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു തിരിച്ചും. പിന്നെ ഇറ്റ്സാക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അൻസൽ ഹബീബിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അൻസലെ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടികൾ ഒന്ന് അയച്ചിട്ടോളൂ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അടിപൊളി പാട്ടിലേക്ക് തന്നെ നമ്മളിനി പോവാണ്. ജിയോ ഗുഡ് മോർണിംഗ്, ജസ്റ്റേച്ചി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ പോവുകയാണ്. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോളിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു പേരുണ്ട്, ആ പേര് വരാനൊരു കാരണമൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നിങ്ങളോട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരങ്ങൾ അയക്കേണ്ട സമയമാണിത്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്കാണ്. ആവേശ മൂവിയിലെ ഡാപ്സി സോങ്ങാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, ജെന്നിസയാണ് നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺഡ്.

0: ലൂലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Let's play football.
0: Football Mania.
3: ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. June 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് July 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
0: Football Mania.
4: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
5: എനിക്കറിയാം എന്താ വരുമെന്ന്.
6: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're എത്ര വലിയൊരു ഫുട്ബോൾ ആവേശമാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. നമ്മുടെ നാട്ടിലെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് വിചാരിക്കും, ഓ, ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്രയും വലിയൊരു ആവേശമോ ഇത്രയും വലിയൊരു സെലിബ്രേഷനോ ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ കരുതി പോകും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അടിപൊളിയായിട്ട് എല്ലാവരും ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ നേരെ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് പോവുകയാണ്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് അയച്ചിരിക്കുന്നത്? സുലേഖയാണ് റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. വിജയൻ ആർ എസിന്റെ മെസ്സേജ് ഉണ്ട്, ഉമേഷ് റൈറ്റ് ആയിട്ട് അയക്കുന്നു. കൂടെ തന്നെ ലിജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റാണ്, ലിജിൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സാക് എന്നുള്ള ആ ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. അങ്കിത് അർപ്പിതിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ദിൽഷാദ ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂഹും ദുബയും എത്തിയിട്ടുണ്ട്. നൂഹ് തയ്യിൽ ആൻഡ് ദുവ തയ്യിൽ, അടിപൊളി. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്, ഫാമിലിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. സലീം, ഹായ് നിസ ഗുഡ് മോർണിംഗ്, സുഖാണോ, ചായ കുടിച്ചോ? റൈറ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. കിടിലൻ പാട്ടുകൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് സലീം മൂക്കുതലയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്ന ആരാന്നറിയുമ്പോൾ അനിരുദ്ധാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണെന്ന് തോന്നുന്നല്ലോ അനിരുദ്ധിൻ്റെ മെസ്സേജ് വരുന്നത് എന്ന് തോന്നുന്നു. എനിവേ, നല്ലൊരു മോർണിംഗ് അനിരുദ്ധിനും, വളരെ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു. സഞ്ജു രാജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. സഞ്ജു ജസ്റ്റ് ചേച്ചി ഉത്തരം കണ്ടുപിടിച്ചു, അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ ഹർഷിക നന്ദിക കറക്റ്റായിട്ട് അയക്കുന്നു. മണി മച്ചിങ്ങൽ, അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഷിഹാബുദ്ദീൻ ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്. നമ്മുടെ സാഹിദ് ആൻഡ് വാഹിദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവരും കൃത്യമായി തന്നെ നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വളരെ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കേട്ട് തുടങ്ങിയ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ബോളിനൊരു പേരുണ്ട്. എല്ലാ തവണയും പേരുകൾ ഉണ്ടാവാറുണ്ട് ആ ബോളിന്, ഒഫീഷ്യൽ ബോളിന്. അപ്പോൾ ആ ബോളിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. ഹംസക്കുട്ടി എത്തിയിട്ടുണ്ട്, ഹായ് നിസ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് നിസ. ഓക്കെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന വേൾഡ് കപ്പാണിത്. മുൻപ് 32 ടീമുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഹാരിസ് എടവനക്കാട് അയച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹാരിസ് ജി. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിജിൻ ആൻഡ്രിയ ആണ്, ഗുഡ് മോർണിംഗ്. അവരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു അവരുടെ മെസ്സേജ് എത്തുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഷംസുദ്ദീൻ എത്തിയിട്ടുണ്ട്, ഷംസുദ്ദീൻ ഹൈദർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷാജു ശ്രീധരുടെ ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് കേട്ട് തുടങ്ങിയ കുട്ടികൾക്ക് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ജോസി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്, റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യം എല്ലാവർക്കും പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. വേഗം വേഗം ഉത്തരങ്ങൾ പോരട്ടെ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാം കേട്ടോ. ഏതായാലും ഫുട്ബോൾ ചോദ്യങ്ങൾ എനിക്ക് ഒന്ന് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒന്ന് സെർച്ച് ചെയ്ത് ഉത്തരങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു കൗതുകമുണ്ടല്ലോ, എന്താണ് ബോളിൻ്റെ പേര് എന്നുള്ളത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു ഒരു ചാൻസാണ് കേട്ടോ. ജിയോ ദാ കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്, അടിപൊളി ജിയോ. പ്രഭു മാടമ്പിക്കാട്ടിൽ ദാ

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

ഇനിയുള്ള ടൈമിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഏറ്റവും അധികം കേൾക്കുക ഫുട്ബോൾ വിശേഷങ്ങൾ തന്നെയായിരിക്കും. നമ്മളും അതിനങ്ങനെ തുടക്കമിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിനെയും ആ ഒരു ഫുട്ബോൾ വൈബിലേക്ക് നമ്മൾ പതുക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടി എല്ലാവരും അടിപൊളിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോളിൻ്റെ ഒരു പേരുണ്ട്. എല്ലാ തവണ അങ്ങനെ പേരുണ്ടാകാറുണ്ട്. ഇത്തവണത്തെ ഇതിൻ്റെ പേര് എന്താണ് എന്നായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സിപ്പിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് തന്നെ സിപ്പിൻ അയക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവരും പേരൊക്കെ ഇങ്ങനെ ആക്കി കേട്ടോ. സിപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജാണ്. റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആദിൽ പോർച്ചുഗൽ, അഭിനവ് അർജൻറ്റീന, ഒരു വീട്ടിലെ രണ്ടുപേരാണ് കേട്ടോ. അപ്പം നമ്മൾ കേട്ടു പോകുന്ന കുട്ടീസിൻ്റെ അടുത്ത് ചോദിക്കട്ടെ കേട്ടോ, നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ്? ഇപ്പം നമ്മുടെ ആദിൽ പോർച്ചുഗൽ ഫാനാന്ന് പറഞ്ഞ പോലെ അഭിനവ് അർജൻറ്റീന ഫാനാണ്, കട്ട ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ കേട്ടു പോകുന്ന നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടീസിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ്? നിങ്ങളുടെ പേര് ഇതിൻ്റെ ഇങ്ങനെ നമ്മുടെ ആദിലും അഭിനവും എഴുതിയ പോലെ തന്നെ നിങ്ങളുടെ ഫേവററ്റ് ടീമിൻ്റെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് ഒന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. ആദിൽ പോർച്ചുഗൽ, അഭിനവ് അർജൻറ്റീന എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേര് എഴുതുന്നു, നിങ്ങളുടെ ഫേവററ്റ് ടീമിൻ്റെ പേര് എഴുതിയിട്ട് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ കുട്ടീസിൻ്റെയൊക്കെ ഒരു ഒരു ഇഷ്ടങ്ങൾ കൂടെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആദിലും അഭിനവും അതിന് തുടക്കം ഇട്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ഐഡിയ തന്നതിന് രണ്ടുപേർക്കും. ഓക്കെ, നെക്സ്റ്റ് വിശാഖാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ആരാധ്യക്കുട്ടി എത്തിയിട്ടുണ്ട്. ആരാധ്യക്കുട്ടി മാത്രമല്ല, അതിഥിയുണ്ട്. അതിഥിയും ആരാധ്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ നോബൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ. അടിപൊളി അടിപൊളി, ഞാനും വെയിറ്റിംഗ് ആണ്, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, നജ്ല അസാദ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അസ്ബാനാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട് അസ്ബാൻ. ഐദിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. സിറാജിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ നൈക്കയും നിയാനും എത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നൈക്കയും നിയാനും എത്തിയിരിക്കുന്നത്. ഷമീർ ഷാ, കറക്റ്റ്, അതെ അതെ കറക്റ്റാണ് ഷമീർ ഷാ. ഓക്കെ, അത് കറക്റ്റാണ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രിജിൻ ആൻഡ്രിയ റൈറ്റ് ആൻസർ നമുക്ക് അയക്കുന്നുണ്ട്. കൂടെ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ കേട്ടു പോകുന്ന നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടികളുടെ അടുത്താണ് നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ്, ഫുട്ബോൾ ടീം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ലൈക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ മിന്നൂസ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് മിന്നൂസെ. നറ്റാഷ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നറ്റാഷ. ഷീലാടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്പെഷ്യലി തിരിച്ചും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ ബോളിൻ്റെ പേരാണ്, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ്. ഞാൻ ബോളിൻ്റെ പേരാണ് ചോദിച്ചു വന്ന ചോദ്യം കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ടാണ് ഹർജി അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ് എന്നുള്ള ചോദ്യം കൂടി ഈ സമയത്ത് നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടീം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പം നിങ്ങളുടെ പേര് കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അയക്കാം, അല്ലെങ്കിൽ ഫേവററ്റ് ടീമിൻ്റെ പേര് നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അതാ സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജീൻ്റെ അക്കൗണ്ടിൽ നിന്ന് മിഷ ആണ് അയക്കുന്നത്. ഇഷാ മറിയം അർജൻറ്റീന, മുഹസിൻ പോർച്ചുഗൽ. ഓ, ഇത്തവണ പോർച്ചുഗൽ ഫാൻസിൻ്റെ എണ്ണം കൂടുതലാണല്ലേ. തീർച്ചയായിട്ടും എവിടെ നോക്കിയാലും പോർച്ചുഗൽ ഫാൻസ് ഇത്തവണ കുറച്ചുകൂടി സ്ട്രോങ് ആണ് കേട്ടോ, ഫാൻ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ. ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇയാൻ ഇവ ഇസ ജോയിൻ ചെയ്യുന്നു. അവന്തിക കുട്ടി ബ്രസീലിൻ്റെ കൂടിയാണ് കേട്ടോ, ബ്രസീൽ ഫാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളുടെ സാജിദിൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് തന്നെ റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നുണ്ട്. ഓക്കെ, നറ്റാഷ അർജൻറ്റീന ഫാനാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണ്, ഏത് ടീമിനെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. ഫുട്ബോൾ ഇത്തവണത്തെ ഒഫീഷ്യൽ ഫുട്ബോളിൻ്റെ പേരെന്താണ് എന്നുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റൈറ്റ് ആയിട്ടാണ്, എന്ത് വളരെ സ്പീഡിൽ സെർച്ച് ചെയ്തിട്ട് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. അഡിഡാസ് ട്രിയോണ്ട, ട്രിയോണ്ട എന്നാണ് ഇത്തവണത്തെ ഒഫീഷ്യൽ മാച്ച് ബോളിൻ്റെ പേര്. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ബോളിൻ്റെ പേരെന്ന് പറയുന്നത് ട്രിയോണ്ട എന്നുള്ളതാണ്. നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ തന്നെ വായിച്ചിട്ടുണ്ടാവും അല്ലേ എന്തുകൊണ്ടാണ് ആ ഒരു പേര് എന്നുള്ളതൊക്കെ. അതായത് 3 ഹോസ്റ്റ് നേഷൻസ് ആണുള്ളത്, USA, കാനഡ ആൻഡ് മെക്സിക്കോ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്, അതുകൂടി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് TRI എന്ന് പറയുന്നത്. പിന്നെ ഓണ്ട എന്നുള്ളത് സ്പാനിഷിൽ തിരമാല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. വേവ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ട്രിയോണ്ട എന്ന് പറയുന്ന ആ ഒരു പേര് വന്നിട്ടുള്ളത്. സ്പാനിഷിൽ ആ വേർഡിന് തിരമാല എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓണ്ട എന്നുള്ള വാക്കിന് വരുന്നത് തിരമാല എന്നാണ്, വേവ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രിയോണ്ട എന്ന് പറയുന്ന ആ ഒരു പേര് വന്നിട്ടുള്ളത്. മാത്രമല്ല കേട്ടോ, US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കളറുകളും ആ ഒരു ബോളിൽ നമുക്ക് കാണാൻ പറ്റും. നീല, ചുവപ്പ്,
പച്ച അങ്ങനെയുള്ള നിറങ്ങളിലുള്ള തിരമാലകളുടെ അല്ലെങ്കിൽ വേവിൻ്റെ ആ ഒരു ഡിസൈൻ ആ ഒരു പന്തിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഉണ്ട്, മേപ്പിൾ ലീഫ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ആ ഒരു ബോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകതയാണ് കേട്ടോ, അതൊക്കെ വളരെ സ്പെഷ്യലായിട്ടാണ് ഓരോ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് നമ്മൾ കൗതുകത്തോടുകൂടിയാണ് ഇത്തരം വിശേഷങ്ങളൊക്കെ വായിക്കുക. അപ്പോൾ അത് നമ്മുടെ കുട്ടീസിൻ്റെ അടുത്തേക്ക് നമ്മളൊന്ന് എത്തിച്ചതാണ്. എല്ലാവരും കൃത്യമായി തന്നെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. റോബ്സിൻ്റെ അക്കൗണ്ടിൽ നിന്നും റയാൻ റോബിൻ പോർച്ചുഗൽ ഫാനാണ്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് കാർത്തിക് ജോയിൻ ചെയ്യുന്ന, കാർത്തിക് മൈ ഫേവറേറ്റ് ടീം ഫ്രാൻസ് ആണ് അല്ലേ. ഹനീഷ് കാർത്തികേയനാണ് പറയുന്നത് ഫ്രാൻസ് ടീമിൻ്റെ ഫാൻ എത്തിയിട്ടുണ്ട്. ഇത്രയും സമയം അർജന്റീനയും പോർച്ചുഗലും ആയിരുന്നു, അവിടേക്ക് ഇതാ ഇടിച്ചു കയറിയ ഒരു ഫ്രാൻസ് ഫാൻ എത്തിയിട്ടുണ്ട്. റയാൻ റോബിനാണ്, സോറി റയാൻ അല്ല, നമ്മുടെ ഹരീഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹനീഷ് കാർത്തികേയനാണ് കേട്ടോ മെസ്സേജ് ചെയ്തത്. കാർത്തിക്കിൻ്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. മെസ്സേജ് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ, അതാണ് എനിക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത് സാദിഖിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു എത്തിയിട്ടുണ്ട്, ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഗുഡ് മോർണിംഗ് മൈ ഫേവറേറ്റ് ടീം, ഓക്കെ ഓക്കെ ഓക്കെ, മൈ ഫേവറേറ്റ് ടീം ഹനീഷ് കാർത്തികേയനാണ് ഫ്രാൻസ് പറഞ്ഞത്. റയാൻ റോബിൻ പോർച്ചുഗൽ പറഞ്ഞു, കൂടെ തന്നെ അതിഥി പോർച്ചുഗൽ ഫാനാണ് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം കേട്ടോ അതിഥി. നെക്സ്റ്റ് ആരാധ്യ അർജന്റീന ഫാനാണ്, പിന്നല്ല അതാണ്, ഒരു വീട്ടിലെ പോർച്ചുഗൽ ഫാനും അർജന്റീന ഫാനും ഉണ്ട്, അതിഥിയും ആരാധ്യയും. കൂടെ അബിൻ തോമസ് പറയുന്നത് ഡാനിയൽ പോർച്ചുഗൽ ഫാനാണ്, അതാണ് ഡാനിയൽ, ഇന്ന് നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സാദിഖിൻ്റെ മെസ്സേജ്, പ്ലീസ് ഹലോ പ്ലീസ്, ഓക്കെ ഹായ് ഹായ് സാദിഖ്, ഫസ്റ്റ് ടൈമാണ് മെസ്സേജ് അയക്കുന്നത്. ഹലോ, ഖത്തർ ഫുട്ബോൾ ടീമിൽ കയറിയ നമ്മുടെ തഹസിൻ ഞങ്ങളുടെ സ്കൂൾ അലുമ്നിയാണ്. ഓ അടിപൊളി അടിപൊളി, നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ, പ്ലീസ് വിഷ് ആൻഡ് കൺഗ്രാജുലേറ്റ് ഹിം. തീർച്ചയായിട്ടും, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വിശേഷങ്ങൾ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫാദർ നമ്മളുടെ കൂടെ ഓണെയറിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാത്രമല്ല, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, നമ്മളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. സക്കീറിൻ്റെ വക മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്നും വിസ്മയെ, വിസ്മയ വിനോദാൻ വൈദേഹി വിനോദ ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന്, ഞാൻ വിസ്മയ, പോർച്ചുഗൽ ഫാനാണ്. വിസ്മയ, നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മളൊരു ടീമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സാജിദ് എത്തിയിട്ടുണ്ട്. സാജിദ് പറഞ്ഞ പോർച്ചുഗൽ ഫാനാണ് കേട്ടോ. ഓക്കെ, ഇന്ന് പോർച്ചുഗൽ ഫാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു തകർപ്പൻ ഫ്രാൻസ് ഫാനും കൂടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെടുത്ത് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ്? ആ ഒരു ഫുട്ബോളിൻ്റെ വൈബിലേക്ക് നമ്മൾ ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, വി ആർ പോർച്ചുഗൽ ഫാൻ. ഓ അടിപൊളി, ഇതാരാ പേരില്ലല്ലോ, സ്വാസ്തികയും രാംദേവും ആണ് അല്ലേ. ഓക്കെ, അവർ പോർച്ചുഗൽ ഫാൻസാണ്, പിന്നല്ല അതാണ്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഫിറൂസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഫലി ഓൺ മൈ വേ ടു സ്കൂൾ. ഗുഡ് മോർണിംഗ്, അവർ ഫേവറേറ്റ് ടീം ഈസ് പോർച്ചുഗൽ ആൻഡ് ഫ്രാൻസ്. അടിപൊളി, പോർച്ചുഗലും ഫ്രാൻസും ആണ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ മുഹമ്മദ് ഫിറൂസ് ആണ് ആ മെസ്സേജ്, ഫലയാണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ജിൽസ് ജോവിറ്റ ആൻഡ് ലോറിയൽ ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ, വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് പറയുന്നു. സുരാജ് പറയുന്നത് ഓൾവേസ് ജർമ്മനി, ജർമ്മൻ ഫാൻസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അവർ ഈ പറഞ്ഞ പോലെ ആ ടീമിനോടുള്ളൊരു സ്നേഹം ഭയങ്കര കടുപ്പായിരിക്കും. ജർമ്മൻ ഫാൻസിനെ ശ്രദ്ധിച്ചറിയാം, അവർ ആ ഒരു ടീമിനോട് പ്രത്യേക സ്നേഹമുള്ള ആളുകളായിരിക്കും. കറക്റ്റാണ് കേട്ടോ, ഓൾവേസ് ജർമ്മനി, അതുതന്നെയാണ്. സൂരജ് ആണ് മെസ്സേജ് അയച്ചത്. നെക്സ്റ്റ് തോമസ് മാത്യു, ടിസ്വിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്ന, അവർ ഇംഗ്ലണ്ട് ഫാൻസ് ആണ് കേട്ടോ, ഇംഗ്ലണ്ട് ടീമിൻ്റെ ഫാൻസാണ് അവർ. അങ്കിതും അർപ്പിതും എങ്ങോട്ടുമില്ല, അർജന്റീനയ്ക്കൊപ്പം കട്ടയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആരുടെയെങ്കിലും മെസ്സേജിലേക്ക് ഞാൻ വരാനുണ്ടോ? ഓൾറെഡി എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഞാനെല്ലാം വായിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ എന്നുള്ളതാണ് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടികളെടുത്ത് ചോദിക്കുകയായിരുന്നു. അവരുടെ ഒരു ഫുട്ബോൾ വൈബ് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അഭിനവും ഒക്കെ കൂടിയാണ് അതിനൊരു തുടക്കം നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ഐഡിയ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഷാഫി പറയുന്നു ഫ്രാൻസിനൊപ്പം തന്നെയാണ്, ബ്രസീൽ ബ്രസീൽ ബ്രസീൽ, വേറൊന്നും പറയണ്ട. ഓക്കെ, ഇതാരാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്? അയച്ചാളുടെ പേരില്ല കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നാസർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു വോയിസ് നോട്ട് ഉണ്ട്, ഞാനത് കേൾക്കാട്ടോ. പ്രിൻസ് ജോർജ് പറയുന്നത് ഒന്നും പറയാനില്ല, എന്നും ബ്രസീലിൻ്റെ ഒപ്പം, അതാണ് മഞ്ഞപ്പട, അങ്ങനെയാണ് അല്ലേ, എന്നും ബ്രസീലിൻ്റെ കൂടെ എന്നാണ് പറയുന്നത്. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ് നിസമ്മ, വാമോസ് അർജന്റീന. ഓ അടിപൊളി, എനിക്ക് വൈ, ഇതിപ്പം
എല്ലാ ടീമുകളും തകർപ്പനായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ വിചാരിക്കുന്നു സ്പെയിൻ ഫാൻസ് ഒന്നും വരെ എന്ത് വരാത്തേന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ഫ്രാൻസും ബാക്കിയുള്ള ടീംസൊക്കെ വന്നപ്പോൾ വിചാരിച്ചു, സ്പെയിൻ ജർമ്മനി വന്നപ്പോഴും വിചാരിച്ചു സ്പെയിൻകാരെവിടെ പോയെന്ന്. ഇതാ എത്തി, നമ്മുടെ ടിനോ എത്തിയിട്ടുണ്ട്. സ്പെയിനിന് കട്ട സപ്പോർട്ടുമായിട്ട് ടിനോ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്പെയിനെയാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ആഗ്നെക്കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത്. പോർച്ചുഗലാണ് ആഗ്നയുടെ ടീം എന്ന് പറയുന്നത്. ആഗ്നെ പറയുന്നത് അർജന്റീനയാണ്. പിന്നല്ല, ഒരു വീട്ടിലെ എത്രമാത്രം ഫാൻ ഗ്രൂപ്പ്സ്, എത്രമാത്രം ഫാൻ ടീമുകളാണുള്ളത് അല്ലേ. ആഗ്നെ പോർച്ചുഗലാണ്, ആഗ്നെ അർജന്റീനയാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മളുടെ ഈയൊരു കടുത്ത ഗംഭീരമായിട്ടുള്ള ഫാൻ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനിയും തുടരുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ലെഞ്ചു പറയുന്നത് പോർച്ചുഗലാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പോർച്ചുഗലിൻ്റെ ഒപ്പം എന്ന് പറയുന്നു. ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഐ എം ഫോർ അർജന്റീന ബൈ ഹെലൻ. ഓക്കെ, ഫാദർ ബ്രസീൽ ഫാനാണ്, കൂടെ മദർ പോർച്ചുഗൽ ഫാനാണ്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും മൂന്ന് ടീമിനും ആ വീട്ടിൽ സ്ഥാനമുണ്ടെന്നുള്ളതാണ്. അർജന്റീനയുണ്ട്, ബ്രസീലുണ്ട്, പോർച്ചുഗലുണ്ട്. അടിപൊളി അടിപൊളി ഹെലൻ, തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ. അൻഷാദ് പറയുന്നത് ഫ്രാൻസ് അല്ലാതെ മറ്റാര്, എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രാൻസ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അൻഷാദ് ആണ് കേട്ടോ. ഓക്കെ, സിറാജ് എന്ന് ബ്രസീൽ, ഓ സിറാജ് കുറച്ചൊരു ട്രോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തൽക്കാലം ട്രോളിലേക്ക് ഇപ്പം അങ്ങോട്ട് പോകണ്ട, കുറച്ചൊരു കഴിയുമ്പോൾ നമുക്ക് ട്രോളിലേക്ക് പോകാം കേട്ടോ. സമീർ, ഗുഡ് മോർണിംഗ് സമീറെ. ജിനു പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ഏബിൾ ഹേബിൾ നേഹ പോർച്ചുഗൽ ആൻഡ് ദേ ഷു ടേക്ക് അപ്പ് ദ കപ്പ്. ഓഹ്, എനിക്ക് വൈജ്യ, അതാണ് ഏബിളും ഹേബിളും നേഹയുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ്, ജൊഹാൻ അർജന്റീന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. ജെയ്ഡൻ പോർച്ചുഗൽ. എനിക്ക് തോന്നുന്നു ഇത്തവണ വീടുകളിൽ കൂടുതലും അർജന്റീന പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീൽ പോർച്ചുഗൽ, പക്ഷെ അവിടെയും പോർച്ചുഗൽ ഉണ്ട് മക്കളെ, അതാണ്. ഓക്കെ, ഒരു പോർച്ചുഗൽ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയുന്നു കേട്ടോ. നെക്സ്റ്റ്, കല്യാണരാമൻ മൂവിയിലെ തിങ്കളെ പൂത്തിങ്കളെ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, ഹാർഡ് കോർ അർജന്റീന ഫാൻ. ഒന്നും പറയാനായിട്ടില്ല. നമ്മുടെ ലിറ്റിൽ ഫ്ലവറും ലിയോണോ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മെസ്സി എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് ആ ഒരു ആവേശം അവർ എനിക്ക് മെസ്സേജിൽ തന്നിട്ടുണ്ട്. അടിപൊളി ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ, നല്ലൊരു ശുഭദിനം നേരുന്നു റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ഡി കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അനീഷ് ഹരിദാസ് പറയുന്നത് ഗുഡ് മോർണിംഗ്, ആരാധ്യം അതിദേവം ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ്. പോർച്ചുഗലാണ് അവരുടെ ഫേവററ്റ് ടീം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടിയിട്ട് ഒരു ഫുട്ബോളിൽ ഇത്രയും വിശേഷം പറഞ്ഞ് നമുക്കൊരു ഫുട്ബോൾ പാട്ട് തന്നെ വെച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അതിനൊരു കംപ്ലീറ്റ് ആവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫുട്ബോൾ വൈബുള്ളൊരു പാട്ടിലേക്ക് പോകാം. ഷെഫീർ പറയുന്ന അർജന്റീന അല്ലാതെ പിന്നെ ആര്. ഓക്കെ, വരിയില്ലെങ്കിലും കപ്പ് ഞങ്ങൾക്ക്, ഇനി എല്ലാ കളികൾ തോറ്റാലും ഞങ്ങൾ അർജന്റീന തന്നെ, അതൊക്കെ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഒരു ചിന്ത പോകുന്നില്ല. അർജന്റീന ഫാൻസ് അങ്ങനെയാണ്. കഴിഞ്ഞ വട്ടത്തെ അർജന്റീന ഫാൻസിൻ്റെ സന്തോഷം നമ്മൾ നേരിട്ട് കണ്ടതാണ് അല്ലേ. കണ്ടു നിറഞ്ഞ ആ ഒരു, ഇങ്ങനെ ഓരോ ഫാനും അങ്ങനെയായിരുന്നു ആ ഒരു കപ്പിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, നമ്മുടെ കാശി എത്തിയിട്ടുണ്ട്. കാശിയുടെ മെസ്സേജ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നുള്ളൂ. ഓ, ഇന്ന് കാശിയുടെ ബർത്ത്ഡേ ആണ്. അടിപൊളി അടിപൊളി. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കാശിയുടെ ബർത്ത്ഡേ ആണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ പ്രിയപ്പെട്ട ഒരു ഒരു ലിസ്ണർ കൂടിയാണ് കാശിയും. പിന്നെ അതുപോലെ ഫാമിലിയും, സിലീപ് കുമാർ ഫാമിലി. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട കാശിക്ക് സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വളരെ വളരെ വളരെ സ്നേഹത്തോടുകൂടി ദാ വിഷ് ചെയ്യുന്നു.

ഹാപ്പി ബർത്ത്ഡേ കാശി തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയക്കണം കേട്ടോ. അഞ്ജലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, വി സപ്പോർട്ട് പോർച്ചുഗൽ. അതാണ്, ആരാണ് അയച്ചിരിക്കുന്നത്? സാരംഗിന്റെ അക്കൗണ്ട്, സാരംഗ് അയച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് വരാം കേട്ടോ അതിന് ശേഷം. ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യാം. എന്തായാലും അടുത്ത പാട്ടുകൾക്ക് ശേഷം അടുത്ത മണിക്കൂറിൽ ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജിലേക്ക്, എനിക്കൊന്ന് കുട്ടികളുടെ മെസ്സേജുണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പാട്ടിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. അനീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തദേയൂസ് ആണ്, തദേയൂസ്, ഷോബിത് ആൻഡ് ഇവാൻ, അവർ മെസ്സേജ് ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്, ഹായ് മോർണിംഗ്. നിങ്ങൾ ഏത് ടീമാണ്? നമ്മൾ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത ഇല്ലാതില്ല. പോർച്ചുഗലുണ്ട്, എല്ലാ ടീമിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ടീമിനോടും പ്രത്യേക സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ പോർച്ചുഗലിനോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടോയെന്ന് ഒരു ചെറിയ സംശയം ഇല്ലാതില്ല. ഓക്കെ, അപ്പം നേരെ നമ്മൾ സെവൻസ് മൂവിയിലെ ഒരു അടിപൊളി പാട്ടിലേക്ക്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is your singer Rahul Nambiar.
3: Vasandamullai pole vandu.
2: You're listening to Radio Suno 91.7, Qatar's favorite radio station.
4: Favorite radio station.
2: Kettu kettu kootu koodam.
5: You're listening to
6: Morning Sabah.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno 91.7.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 10-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ഇനി അടുത്ത ഗെയിം, ഒരു മിനിറ്റിൽ നിസ എത്ര തവണ അടിപൊളി എന്ന് പറയും. കൃഷ്ണചന്ദ്രൻ കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ മണിക്കൂർ? ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. താങ്ക് യു. കൃഷ്ണചന്ദ്രനാണ് മെസ്സേജ് അയച്ചത്. കൂടെ തന്നെ നമ്മുടെ മിൻഹക്കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ടീം പോർച്ചുഗൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മിൻഹ മെസ്സേജ് ചെയ്തത്. നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, അവർ ടീം ഈസ് പോർച്ചുഗൽ. ഐഷ, ഇസ ആൻഡ് ഇസ്ഹാൻ, ലിസ. ഓക്കെ, ഇവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ടീം പോർച്ചുഗൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അയ്യോ, അറിയാതൊരു അടിപൊളി വന്നല്ലേ വീണ്ടും. ഓക്കെ, അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ലൈക്കുട്ടി പോർച്ചുഗൽ ഫാൻ ആണ് എന്ന് പറയുന്നു. അബ്ദുൾ റഹീമിൻ്റെ ഒരു വലിയ മെസ്സേജുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഡി കെ മെസ്സേജ് ചെയ്യുന്നു, എൻ്റെ റൂമിലുള്ള സുനിൽ കുമാർ നാണു ആചാര്യയുടെ അജു പിറന്നാളാണ് ഇന്ന് വിഷയണ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അജുവിനുള്ള ഒരു സ്പെഷ്യൽ വിഷസ്.

സാക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഖത്തർ വേൾഡ് കപ്പിന്റെ ഖത്തറല്ല മീൻസ് ഖത്തർ വേൾഡ് കപ്പിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവേണ്ട ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു ഒരു കിരീടനേട്ടമൊക്കെ സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ തഹസിൻ്റെ ഒരു ഗോൾ സംഭവിക്കുകയോ എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സാക്കായിരുന്നു മെസ്സേജ് അയച്ചത്. ലെജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലക്ഷ്യവും ലജ്നുമാണ് ബ്രസീൽ ബ്രസീൽ ബ്രസീൽ ഒന്നും പറയണ്ട, ഞങ്ങളുടെ അടുത്ത് ബ്രസീലാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ടീം എന്ന് അവർ പറയുന്നുണ്ട്. കൂടെ തന്നെ അഭിജാൻ നിക്സൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അമേയ ആൻഡ് അനേയ പോർച്ചുഗൽ ആൻഡ് അർജന്റീന. ഓക്കെ, ഒരാൾ പോർച്ചുഗൽ ഒരാൾ അർജന്റീന ഫാനാണ് അല്ലേ. അടിപൊളി അടിപൊളി. ഓക്കെ, വീണ്ടും അടിപൊളി വന്നു. അറിയാതെ ഇനിയിപ്പോൾ അറിയാതെ അത് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് കൂടി നമ്മളിന്ന് പോവാണ്. അബ്ദുൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഞാൻ വായിക്കാട്ടോ, അതിലേക്ക് എത്താമേ. അർജന്റീന ഇഷ്ടമാണ്, ബാറ്റിസ്റ്റൂട്ടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ അർജന്റീന ഇഷ്ടം ഇന്നും കുറയാതെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അൽജു ജോയിൻ ചെയ്തിട്ടുണ്ട്. മുജീബ് ഖത്തർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഭിജാനിക്സൻ പറയുന്നത് പോർച്ചുഗലാണ് എൻ്റെ ഫേവറേറ്റ് ടീം. എനിക്കിത് കുട്ടികൾ ഇത്തവണ പോർച്ചുഗൽ ടീമിൻ്റെ കൂടിയാണ്, കാരണം നമുക്ക് ഇത്രയും കഴിഞ്ഞ മണിക്കൂർ മുതൽ ഈ സമയം വരെ വന്ന മെസ്സേജുകളിൽ കുട്ടികളുടെ ഒരു ഇഷ്ടം ഇത്തവണ കൂടുതൽ ക്രിസ്ത്യാനോയ്ക്കൊപ്പം തന്നെയാണ്. പോർച്ചുഗലിനൊപ്പം തന്നെ ക്രിസ്ത്യാനോയുടെ കൂടെ പോർച്ചുഗലിലേക്ക് നമ്മളിങ്ങനെ ചേക്കേറി എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കുട്ടികളും ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പേര് അയച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗലിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, എല്ലാ മത്സരങ്ങൾക്കായിട്ടും നമുക്ക് കാത്തിരിക്കാം. 98 വേൾഡ് കപ്പ് കാലം, 8 നിക്കറും ഇട്ട് നടക്കുന്ന പ്രായം മുതൽ തുടങ്ങിയതാണ് ഫ്രഞ്ച് കപ്പലിലുള്ള ജൈത്രയാത്ര. അത് അന്നും ഇന്നും എന്നും തുടരുന്നു. അതിനിടയിൽ വിജയങ്ങൾ പരാജയങ്ങളൊക്കെ ഞങ്ങൾ പലതും നേരിട്ടിട്ടുണ്ട്. സത്യസന്ധമായ ഫുട്ബോൾ ഗെയിം, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. കപ്പുകളുടെ നിരയിലേക്ക് 2026 വേൾഡ് കപ്പിനുള്ള സ്ഥാനം ഞങ്ങൾ പണ്ടേ മാറ്റി വെച്ചു കഴിഞ്ഞു. ആ സ്വപ്നം വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കഞ്ഞിക്ക് വെച്ച പാത്രം അടുപ്പത്ത് നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കൂ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എൻ്റെ പേര് മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കാൽപ്പന്ത് കളിയുടെ സുൽത്താൻമാരുടെ നാടായ മലപ്പുറത്ത് നിന്നും റഹീം എന്ന കുഞ്ഞാക്ക എന്ന് പറഞ്ഞിട്ട് തകർപ്പനൊരു മെസ്സേജ് കേട്ടോ. അടിപൊളി അബ്ദുൾ റഹീമേ, അടിപൊളിയായിട്ട് എഴുതി അയച്ചിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ, അതിനുള്ളതുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റാണ് അബ്ദുൾ റഹീം അയച്ചു തന്നിട്ട്. ഫ്രാൻസിൻ്റെ കൂടെയുള്ള ആ ഒരു സപ്പോർട്ട് ആണ് ആള് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കാൻ പോകുന്നതും ഫുട്ബോൾ വിശേഷങ്ങളും ഫുട്ബോൾ ലോകത്തെ കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഒപ്പം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണ് ആ പ്രത്യേകത, അത് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാനൊന്ന് വഴിയെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. സോൾട്ട് മാംഗോ ട്രീ എന്ന മൂവിയിലെ ഹിഷാമിൻ്റെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. കനവിൽ എന്നുള്ള സോങ് ആണിത്. സമയം 7 കഴിഞ്ഞ് 10 ആണ്. മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 91.7 FM.
1: Qatar's happiness frequency. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

പരമസുന്ദരിയിലെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഓഹോ ഞാനൊരു നരൻ ആ പോർഷൻ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, അത് എനിക്ക് മാത്രം തോന്നിയതാണോ? എനിക്കിപ്പോ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഇമ്മാനുവൽ ഒരു നല്ല മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ദിലീപ് മോഹന്റെ മെസ്സേജ് ഉണ്ട്. പ്രിയപ്പെട്ട നിസ, വാക്കുകൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ സൃഷ്ടിക്കാനും സ്വപ്നങ്ങൾ നെയ്യാനും കഴിയും, പക്ഷെ അവയെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വലിയ വ്യത്യാസം നികത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് ആൾ അയച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. മോർണിംഗ് മെസ്സേജാണ്, ഫുട്ബോൾ വിശേഷങ്ങൾ തന്നെ നമുക്കിങ്ങനെ മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മളുടെ അബ്ദുൾ റഹീം അടിപൊളിയായിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. താങ്ക് യു ഫോർ ദ മോട്ടിവേഷൻ. ഇടയ്ക്കൊന്ന് പെട്രോൾ ഫിൽ ചെയ്യാൻ വണ്ടി നിർത്തി ആ ഗ്യാപ്പ് അങ്ങ് യൂസ് ചെയ്തു, പക്ഷെ കൊള്ളാം, നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രസീൽ ഓൾവേസ്, ഇതാരാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്? ഓക്കെ, പേര് വെച്ചിട്ടില്ല. ഓക്കെ, ബ്രസീൽ ഓൾവേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ എത്തിയിട്ടുണ്ട്. രാഹുൽ, ഇനി ഞാൻ അടിപൊളി പറയരുത് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അടിപൊളി എന്നുള്ള വേർഡ് അറിയാതെ കൂടുതൽ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഇന്ന് പെൻ ഡേ ആണ്, അതായത് ബോൾ പോയിൻറ്റ് പെൻ ഡേ ആണ് ഇന്നത്തെ ദിവസം കേട്ടോ. നമ്മൾ പലപ്പോഴും പേന ഇഷ്ടത്തെക്കുറിച്ച് ഒത്തിരി തവണ സംസാരിച്ചിട്ടുണ്ട്, പല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് പേന എപ്പോഴും കയ്യിൽ വേണം, എങ്ങോട്ടെങ്കിലും ഇറങ്ങുവാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ കൈവശം എപ്പോഴും പേന വയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പേനയോട് അങ്ങനെ ഒരു ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ട്, എപ്പോഴും കൗതുകമുള്ള നല്ല നല്ല വെറൈറ്റി പേനകൾ കാണുന്ന സമയത്ത് വാങ്ങുക, അല്ലെങ്കിൽ പേനകൾ സൂക്ഷിച്ചു വെക്കുക, അങ്ങനെയൊക്കെയുള്ള പേനകളോടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാവുന്ന സമയമാണ് കേട്ടോ. 444-414-917 എന്ന നമ്പറിലേക്ക് ചിലപ്പോൾ പഴയ പേനകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പേനകൾ ആയിട്ടുള്ള ആ ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും റീല് കാണാറുണ്ടല്ലോ, പേന എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന കൊളീഗ് അല്ലെങ്കിൽ ഓഫീസിലെ ആളെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ആ ഒരു വർഗത്തിൽ പെടുന്ന ആളാണ് കേട്ടോ. അറിയാതെ പേന കാണുമ്പോൾ എന്താണെന്നത്തില്ല, പേന എൻ്റെ കൂടെ ഇങ്ങ് പോരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ പേന റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കാത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പേനയുണ്ടോ എന്നൊക്കെ കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫേവറേറ്റ് പേനയുണ്ടാവും, അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അത് വെച്ച് എഴുതാൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ആ പേന തന്നെ വേണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരിക്കും, അത് വെച്ച് തന്നെ എഴുതത്തുള്ളൂ, എപ്പോഴും ആ ഒരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ചില മെമ്മറീസും ഒക്കെ നമുക്ക് പേന ചെറുതാണെങ്കിലും പേന ഒരുപാട് മെമ്മറീസ് നമുക്ക് ലൈഫിൽ തരുന്നുണ്ട്. അപ്പം അങ്ങനെ പേന റിലേറ്റഡ് ആയിട്ട് പെൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വളരെ കൗതുകത്തോടുകൂടി ഗിഫ്റ്റായിട്ട് ലഭിച്ച പേന ഇപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകൾ, അങ്ങനെ പെൻ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസും അല്ലെങ്കിൽ കൗതുകങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു സമയമാണിത് കേട്ടോ. വിളിച്ചോളൂ 444-414-917 എന്ന നമ്പറിലേക്ക്, 444-414-917 എന്ന നമ്പറിലേക്ക് കേട്ടോ വിളിക്കാവുന്നതാണ്. ഈ പെൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പം ഒരുപാട് കാലമായിട്ട് എഴുതാത്ത ആളുകളുണ്ടായിരിക്കും. ഒരു പേന എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മളൊരിക്കൽ കഴിഞ്ഞ മാസം ലാലേട്ടൻ എക്സാം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ പലരും പറഞ്ഞു എത്ര കാലമായി പേന എടുത്ത് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. നമ്മൾ കേൾക്കുന്നു അടുത്ത പാട്ട്. ഈ പാട്ടിൻ്റെ ഒരു AI വേർഷനൊക്കെ വന്ന് തകർപ്പനായിട്ട് പോകുന്നുണ്ടായിരുന്നു. കേൾക്കാം തുടർക്കിനാക്കൾ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന് ബോൾ പോയിന്റ് പെൻ ഡേ ആണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പെൻ റിലേറ്റഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ നല്ല നല്ല കൗതുകമുള്ള പെന്നുകളൊക്കെ കാണുന്ന സമയത്ത് വാങ്ങുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ പഴയ പെൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെ കുറേ മെമ്മറീസ് പെനയുമായി കണക്റ്റഡ് ആയിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴേക്കോ വന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ, ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നത് കൊല്ലം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നോ? അടിപൊളി. ഇവിടെയും ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഫുട്ബോളിന്റെ ഒരു വൈബിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അഖിലിന്റെ ഫേവറേറ്റ് ടീം ഏതാ? എടുത്താ കൊള്ളാം. ഓക്കെ, അപ്പൊ പെണ്ണിനെ ഉള്ള ഇഷ്ടം, പെൺ പ്രേമം എന്താണ് പറയൂ?
7: പെൺ പ്രേമം പണ്ട് പേനാഫൈറ്റ് കളിക്കുമല്ലോ, അപ്പൊ ഉള്ള പ്രേമം മാത്രമേ നല്ല നല്ല പേനകളോട്. പേനാഫൈറ്റ് എന്ന് വെച്ചാൽ രണ്ട് പേന വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഇങ്ങനെ പേന, പെൺ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ വെച്ചിട്ട്.
6: ഓക്കെ, ഗെയിം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പേന വെച്ചിട്ടുള്ള.
7: ഓക്കെ, സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നല്ലോ. അപ്പൊ വലിയ വലിയ പേനകൾ, നല്ല തടിപ്പേനകള്, കട്ടിയുള്ള പേനകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ചോണ്ട് വരും.
6: അതാണ് മനസ്സിലേക്ക് വന്നല്ലേ?
7: അതെ.
6: ഇപ്പൊ എഴുതിയിട്ട് എത്ര കാലായിരിക്കും ഒരു പേന എടുത്ത്?
7: പേന എടുത്ത് ഇല്ല, ഇന്നലെ എഴുതിയുള്ളൂ.
6: ആ, അപ്പൊ കുഴപ്പമില്ല, അപ്പൊ സെറ്റാണ്. അപ്പൊ പേനയായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ള ആളാണ്.
7: അതെ.
6: ഇങ്ങനെ എപ്പോഴെങ്കിലും കൗതുകമുള്ള പേനകളൊക്കെ കാണുമ്പോ മേടിച്ചു വെക്കാം, അങ്ങനത്തെ അത്രക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ?
7: ഇല്ല, അത്രക്ക് വയസ്സൊന്നും ഇല്ല.
6: നമ്മളെ സ്കൂളിൽ പഠിച്ച ആ ഫൈറ്റിൽ ഇപ്പോഴും നിൽക്കുകയാണ്. മനസ്സ് അവിടെ തന്നെയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ജോലികളൊക്കെ ഗംഭീരമായി നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ. അഖിലായിരുന്നു. പേനകളോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഏത് പേന കിട്ടിയാലും എഴുതും എന്നുള്ള ഒരു രീതിയാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ പേനാ സൈറ്റ്, ആ ഒരു ഗെയിമിനെ കുറിച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു എന്നാണ് അഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടായിരിക്കും, കുറച്ച് കളക്ഷൻസ് ഉള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ നമ്മളെ കേട്ടു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. നൌഷാദിന്റെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ. ലെക്സി മൈ ഫേവറേറ്റ് പെൻ, അത് ലെക്സി ആണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെൻ, ഓൺലി 5 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ സാജിദ് പറയുന്നത് ഇപ്പോൾ പേന കയ്യിൽ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. ഓക്കെ, കുറെ കാലമായിട്ട് എഴുതിയിട്ടുള്ള ആളാവാം, അപ്പം ഇപ്പൊ പേന അങ്ങനെ കയ്യിൽ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഫുട്ബോൾ ഫാൻസ് ആക്റ്റീവായിട്ട് എത്തുന്നുണ്ട്. അർജന്റീന ഫാൻ, ഹാർഡ് കോർ ഫാനായിരുന്നു എന്ന്

ജയിച്ചാലും തോറ്റാലും അർജന്റീനയ്ക്കൊപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനൂപ് ഷെറിയാൻ ഒരു ഗംഭീര പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഷിഹാസിന്റെ മെസ്സേജ്, അർജന്റീനയാണ് എന്റെ ടീം, പക്ഷേ ഞാൻ സി ആർ സെവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ഷിഹാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫരീസാദിന്റെ മെസ്സേജ് ഉണ്ട്, എന്റെ മകൻ ഓൾവേസ് ക്യാരി. ഓ ആണല്ലേ, അടിപൊളി. എപ്പോഴും പേന ആളുടെ കയ്യിലുണ്ടാകും. ഫ്രൈഡേ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോവാണ്. അവൻ ആകെ കൊണ്ടുപോകേണ്ട ഐറ്റം അവൻ്റെ പെൻ കളക്ഷൻ ആണ്. അത്രേ കൊള്ളാലോ. അങ്ങനെ കുട്ടികളുടെ അങ്ങനെ കേൾക്കാറില്ല, വലിയ ആളുകളുടെ ഇങ്ങനത്തെ പെൻ കളക്ഷൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളുടെ കളക്ഷൻ അവനക്ക് ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. മോൻ്റെ പേര് ഞാൻ മറന്നു, ഫരീസാദ്, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ ഫരീസാദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മോൻ്റെ പെൻ കളക്ഷൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ മോനൊരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. കൂടെ തന്നെ ഇതുപോലെ പെൻ കളക്ഷനുള്ള ആളുകൾ, പെൻ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം, 500-00-917 എന്ന നമ്പറിലേക്ക്. പേനയെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാമെന്നു, ഏത് പാട്ടെടുത്തത് പ്ലേ ചെയ്യും എന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലേക്ക് ഒരു പാട്ട് വന്നത്, സ്പാനിഷ് മസാല മൂവിയിലെ ആരെഴുതിയാവോ എന്ന് പറയുന്ന പാട്ട്. ഒരു പ്രത്യേക കണക്ഷൻ അല്ലേ. കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. June 10th, ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേൾക്കുന്നു. ജനസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
6: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാൽ മോനെ.
7: നമസ്കാരം, ഞാൻ നന്ദു.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. നല്ല രസമുള്ള മെസ്സേജുകൾ വന്നപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ് കേട്ടോ. ശ്രീയുടെ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് അജാസ് മുസ്തഫയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആളൊരു വോയിസ് നോട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പെൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്കർ പെന്നൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ബാങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതറിയാതെ മറന്നു വെച്ചു. പിന്നെ നോർമൽ പെൻ ആണിപ്പോൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും പേന കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് അജാസ് മുസ്തഫയുടെ വോയിസ് നോട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ നമ്മളുടെ ഫറീസാദ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോന് ഭയങ്കര ഇഷ്ടമാണ്, പെൻ കളക്ഷൻ നല്ല രീതിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ്റെ പേര് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, മോൻ്റെ പേര് ഇസിൻ എന്നാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെനോൾഡ്സ് പെൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് സുരാജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. റെനോൾഡ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അതുപോലെ ശ്രീയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ്. അതായത് ഹീറോ പെൻ ഓഫ് സ്കൂൾ ഡേയ്സ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഓൾവേസ് ഫോർഗെറ്റ് ഫില്ലിംഗ് ദ ഇങ്ക്, ദെൻ ആസ്ക് എ ക്ലാസ്മേറ്റ് ഫോർ ഹീറോ പെൻ ടു ഗെറ്റ് സം ഇങ്ക്. സ്റ്റിൽ റിമെമ്പർ ദ വേ ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് അതർ ഹീറോ പെൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു സംഭവമൊക്കെ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്. അടിപൊളി ശ്രീ, അതൊക്കെ പെട്ടെന്ന് സ്കൂൾ ഡേയ്സ് ആണ് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ബോൾ പോയിന്റ് പെൻ ഡേ ആണ്. അപ്പം അതുകൊണ്ടാണ് പെൻ റിലേറ്റഡ് ആയിട്ടുള്ള പേനയൊക്കെ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കളക്ഷനുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ സ്കൂൾ ഡേയ്സിൽ അല്ലെങ്കിൽ കോളേജ് ഡേയ്സിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പെന്നുണ്ടാവും, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നേരത്തെ തന്നെ ലെക്സി പെൻ പറഞ്ഞ പോലെ തന്നെ റെനോൾഡ്സ് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, ആ ഒരു ബ്രാൻഡ് തന്നെ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പെൻ അടിച്ചു മാറ്റുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. ഞാനൊക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചു മാറ്റലല്ല, ഇത് അറിയാൻ നമ്മുടെ കൂടെ പോരുന്നതാണ് കേട്ടോ. ഓക്കെ, മണികണ്ഠൻ എന്ന ഫ്രണ്ടിനെ മെൻഷൻ ചെയ്തിട്ട് സംഗീത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് പേന വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ വിശേഷങ്ങൾ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇനി വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മാനുവലിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത മണിക്കൂറിൽ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ത്രില്ലർ മൂവിയിലെ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. ഞെന്നെസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡോക്ടർ ഓണർ, ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ
5: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ദാസിൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
4: ഡോക്ടർ ഓണർ, ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ
5: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-1133. യു ആർ ലിസണിംഗ് ടു
7: Leon Radio Suno 91.7 FM.
5: Chennai Beats.
8: Tamil Head of the R.
9: In the art of Podumakulanda.

0: this Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ചൂടുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ വ്യക്തമാക്കാനും ഫലപ്രദമായ പ്രതിരോധം നൽകാനുമാണ് ക്യാമ്പയിൻ. പരിക്കുകൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ലക്ഷ്യമാണ്. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ സാമഗ്രികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ ജോലിസ്ഥലങ്ങളിൽ വിതരണം ചെയ്യും. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും ഇവ ഷെയർ ചെയ്യും. കത്തലിലെ ഡ്രെയിനേജ് സംബന്ധമായ പരാതികളിൽ 82% കുറവ്. 2025 ആകെ റിപ്പോർട്ട് ചെയ്തത് 2897 പരാതികൾ മാത്രം. നിർമ്മാണ സാങ്കേതിക മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ 22nd പ്രൊജക്ട് ഖത്തറിന് ദോഹയിൽ തുടക്കം കുറിച്ചു. മാനുഫാക്ചർ, ബിൽഡ്, ഇന്നോവേറ്റ് എന്ന പ്രമേയത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. DECC ആണ് പ്രദർശന വേദി. ഖത്തറിലെ നിർമ്മാണ ഉൽപാദന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രദർശനം. ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം. ഐസ്ലാന്റിനെ എതിരില്ലാത്ത 3 goals അർജന്റീന പരാജയപ്പെടുത്തിയത്. ജയത്തോടുകൂടി നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 46°C, കുറഞ്ഞ താപനില 32°C.

0: frequency. Now available on Vodafone Shuf app. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Let's play football.
0: Football Mania.
3: ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. June 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടേ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് July 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
2: Let's play football.
0: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ഏജമാനി ഈ ദിവാനയൊക്കെ കേട്ട് കഴിഞ്ഞ് വരുന്ന സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ജൂൺ 10-ാം തീയതിയാണ്. ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമാണ്. ഇന്ന് ബോൾ പോയിന്റ് പെൻഡേയാണ്. അപ്പോൾ കുറച്ചധികം വിശേഷങ്ങൾ, ഒരുപാട് നല്ല നല്ല മെമ്മറീസും കുറച്ചധികം കളക്ഷൻ വിശേഷങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പേന അടിച്ചു മാറ്റൽ കഥ വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് വരുന്ന കൂട്ടത്തിൽ നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുകയാണ്. ആളുടെ മെമ്മറീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കേൾക്കാം.
1: കുടയാനായിട്ട് തൊണ്ടും ചാറും ഒക്കെ ആയിട്ട് അത് ചാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് മഷിയായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടയുമായിരുന്നു. ആ ലാസ്റ്റ് ടൈം
0: മഷിപ്പേനായിരുന്നു കൂടുതൽ ഇഷ്ടം, ബോൾ പെൻ ആയിരുന്നു കൂടുതൽ ഇഷ്ടം.
1: റീഫിലർ ഉണ്ടല്ലോ, റീഫിലർ
0: അതിന് പ്രത്യേക ബാലൻസ് വേണമല്ലോ അല്ലേ, അങ്ങനെ എഴുതാനായിട്ട്. ഒരു കഴിവാണത്.
1: അത് തെളിയത്തില്ല. അപ്പൊ അത് ഊരിയത് ഇങ്ങനെ കുടഞ്ഞ് എന്റെ സെന്ററിൽ ഇങ്ങനെ ക്യാപ്പ് വരും, അതിങ്ങനെ കൈ കൊണ്ട് ഉറച്ച് ഫില്ല് ചെയ്ത് പരിപാടി ഉണ്ടായിരുന്നു.
0: കുറച്ച് പണിയെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതല്ലേ. ഓക്കെ, മുജീബ് ആയിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. കുറച്ച് മെമ്മറീസ് ആളങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ റീന ഡേവിസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെമ്മറീസിലേക്ക് ആള് പോയിട്ടുണ്ട്. ഹീറോ പെൻ, റിനോൾസ്, റോട്ടോ മാക്, പാർക്കർ, അങ്ങനെ ഒരുപാട് നല്ല നല്ല മെമ്മറീസിലേക്ക് ആള് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റീന ഡേവിസിന്റെ ഒരു അടിപൊളി മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിറാജും റോട്ടോ മാക്കാണ് പറയുന്നത് കേട്ടോ, റോട്ടോ മാക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഓഡിയോ എത്തിയിട്ടുണ്ട്. സാമുവൽ സാബു ആണ്, ഞാൻ കേൾക്കാം കേട്ടോ സാമുവൽ എന്താണ് ഓഡിയോ എന്നുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഹീറോ പെൻ ഉണ്ടായിരുന്നു. മഷി വാങ്ങിയിട്ട് പേനയിലേക്ക് നിറയ്ക്കണം. എൻ്റെ കയ്യിൽ മഷി ഇല്ലാത്തത് കൊണ്ട് അടുത്ത ബെഞ്ചിലിരുന്ന സീനയോട് ചോദിച്ചു. അങ്ങനെ കുറച്ചൊരു കഥയും കാര്യങ്ങളൊക്കെ ഹാരിസ് ഇടവനക്കാട് പറയുന്നുണ്ട്. പിന്നെ ആ പേന കാണുന്നില്ല, അവരിപ്പോൾ എവിടെയാണാവോ, സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജും മെമ്മറീസും ഒക്കെ. എവിടെയൊക്കെ പോയല്ലേ, നമ്മളൊരു പേനയുടെ കാര്യം പറഞ്ഞിട്ട് എങ്കെയോ പോയാച്ചു നമ്മൾ. ഓക്കെ, അപ്പോൾ എന്നാലും നല്ല നല്ല മെമ്മറീസും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു വരുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫുട്ബോളിൻ്റെ ലോകത്തേക്ക് പോകേണ്ട സമയമാണ്. കാരണം ഫുട്ബോളിൻ്റെ ആവേശം ഏറ്റവും അധികം നിറയുന്ന സമയങ്ങളാണ്, ഏറ്റവും പീക്കിലേക്ക് നമ്മൾ എത്തുന്ന സമയങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു കൂറ്റൻ കട്ടൗട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അതും റൊണാൾഡോയുടെ. എവിടെയാണ് ആ കൂറ്റൻ കട്ടൗട്ട്, എന്താണ് ആ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ വഴിയെ നമ്മൾ അറിയുന്നതായിരിക്കും. നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിൽ സംസാരിച്ചപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ പോർച്ചുഗൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, റൊണാൾഡോയുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾക്കായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക്.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 Million Riyals ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. What's up?

വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

ഒഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന സമയത്ത് രാകേഷിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. മോൾഡ് ബർത്ത്ഡേ ആണ്, പെണ്ണാണ് മോൾക്ക് പ്രസന്റ് ചെയ്തത്, അടിപൊളി പ്രസന്റ് ചെയ്തത്. ടീച്ചേഴ്സ് റെഡ് പെൺ, പ്രിൻസിപ്പൽ ഗ്രീൻ വൺ, ആൻഡ് ചിൽഡ്രൻസ് ബ്ലൂ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൈ കോഫി ബൈറ്റ് ഫോർ 50 പൈസ. കാലത്തിൻ്റെ ഒരു മാറ്റം. മോളുടെ പേര് ഋതിക എന്നാണ്, ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും മോൾക്ക് ഋതികയുടെ ബർത്ത്ഡേ ആണെന്ന്. ഋതിക കുട്ടിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ഇനിയിപ്പോ ഫുട്ബോളിന്റെ ലോകത്തേക്ക് നമ്മൾ എത്താനായിട്ട് പോവാണ്. ഫുട്ബോൾ വിശേഷങ്ങളിലേക്കാണ് വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എത്തുന്നത്. ഇന്ന് ഒത്തിരി ഒത്തിരി ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. സ്പെഷ്യലി നമ്മുടെ നിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നിയാസ് കൊട്ടപ്പുരം ആള് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓർമ്മകളും മെമ്മറീസും ഒക്കെ എഴുതിയ ഒരു കാര്യം നമുക്ക് ആ ഒരു പത്ര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നെഞ്ചോട് ചേർത്ത കാൽപന്ത് പൂരം എന്ന് പറഞ്ഞിട്ട് ആളുടെ മെമ്മറീസും അനുഭവങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കട്ടിങ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി നിയാസെ, എപ്പോഴും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരാളുകൂടിയാണ് നിയാസ്. അപ്പോൾ എന്നാലും ആ ഒരു ആവേശം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുകൂടി നിയാസിന് ഒരു നല്ല വിശ്വസ് കൊടുത്തുകൊണ്ട് ഒരു വോയിസ് നോട്ട് എനിക്ക് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് അർജന്റീന ടീമിനോടുള്ള ഒരു ഇഷ്ടമായിരുന്നു വോയിസ് നോട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ വോയിസ് നോട്ട് ഒന്ന് കേൾക്കാം, അതിനുശേഷം

0: ബാക്കി വിശേഷങ്ങൾ ആ ഒരു ഇഷ്ടം എത്രമാത്രം വലുതാണ് എന്നുള്ളത് ആളിങ്ങനെ ആ ഒരു വോയിസ് നോട്ടിൽ പറയുന്നുണ്ട് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം.
1: ഹായ്, ഗുഡ് മോർണിംഗ് നിസ. 90-ലത്തെ വേൾഡ് കപ്പിൽ ഫാദർ അന്ന് നാട്ടിൽ വന്ന സമയത്ത്, വെക്കേഷന് നാട്ടിൽ വന്ന സമയത്ത് 7 വയസ്സാണ് എനിക്ക്. അന്ന് തന്നെ വിളിച്ചിരുത്തി, ഒപ്പരുത്തി, കളി പറഞ്ഞു തന്നു. അന്ന് മറഡോണയുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ട് നെഞ്ചിലേറ്റിയതാണ് അർജന്റീന എന്ന ടീമിന്. അതിനുശേഷം ബാറ്റി വന്നു, ബാറ്റ് ഷൂട്ട് വന്നു, ഒട്ടേഗ വന്നു, റിക്കൽമോ വന്നു, അങ്ങനെ ഒരുപാട് പേര് അർജന്റീന ടീമിൽ വന്നു. അതിനുശേഷം ഇപ്പൊ 10 നമ്പർ അലങ്കരിച്ച് മെസ്സിയും വന്നു. അതുപോലെ തന്നെ 37 കൊല്ലങ്ങൾക്ക് ശേഷം ആ ഒരു ടീമിന് നെഞ്ചിലേറ്റി 37 കൊല്ലങ്ങൾക്ക് ശേഷം 2022 വേൾഡ് കപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ അന്ന് അത്ഭുത പാർക്കിൽ കളി കാണാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് അന്ന് വിന്നേഴ്സായിപ്പോൾ ആ വേൾഡ് കപ്പ് കിരീടം മുത്തമിട്ടപ്പോൾ അന്ന് അറിയാതെ സങ്കടം നിറഞ്ഞു പോയി. ഞാൻ കരയുന്ന കണ്ട് എൻ്റെ കോഡിന് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 37 കൊല്ലം ഇപ്പോഴും എനിക്ക് സങ്കടം വരുന്നത് പറയുമ്പോൾ 37 കൊല്ലം ഒരു ടീമിന് നെഞ്ചിലേറ്റി കൊണ്ട് നടന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമാണത്. അതുപോലെ ഫൈനലിസ്മ കോപ്പ അമേരിക്ക 3 ട്രോഫി അടുപ്പിച്ചടിച്ചു. അതുകൊണ്ട് ജീവനുള്ളിടത്തോളം കാലം ഇനി അർജന്റീന എന്നൊരു ടീം അത് ഈ നെഞ്ചിൽ തന്നെ ഉണ്ടാകും. നെഞ്ചിലേറ്റിയ അർജന്റീന ടീമിനെ നമ്മുടെ അതേ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നു. ആ കളി കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഫുട്ബോളിനോടുള്ള ഭ്രാന്ത് കയറി കോളേജ് ടീമിൽ കളിച്ചു, യൂണിവേഴ്സിറ്റി കളിച്ചു, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല എന്നീ തലങ്ങളിലും ഫുട്ബോൾ ടീമിന് വേണ്ടി കളിച്ചു. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന, മറഡോണ ആ ഒരു മുഖമാണ് വരുന്നത്. അർജന്റീന ടീമിൽ ഏഞ്ചൽ ഡിമരിയ എന്ന പ്ലെയറോടുള്ള ഒരുപാട് ഇഷ്ടമുണ്ട്. എൻ്റെ മകൾക്ക് ഞാൻ ഇമൽഡ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്.
0: ഓക്കെ, അങ്ങനെ ഒരു കടുത്ത അർജന്റീന ഫാനാണ് ഇമ്മാനുവൽ. മോളുടെ പേര് ഡിമരിയയോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് മോൾക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു വിശേഷങ്ങൾ കൂടി ആൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു റൊണാൾഡോയുടെ ഒരു കൂറ്റൻ കട്ടൗട്ട് എത്തിയിട്ടുണ്ട് നാട്ടിൽ. നാട്ടിൽ പറഞ്ഞ പോലെ അറിയാലോ ഏത് തരത്തിലാണ് ആവേശം പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി എന്താ പറയുക മത്സരങ്ങളും അല്ലെങ്കിൽ എങ്ങനെ തകർപ്പനായിട്ട് ഈ ഒരു വേൾഡ് കപ്പ് ടൈം സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ ഫാൻസും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു കൂറ്റൻ കട്ടൗട്ടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നുണ്ട്. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പാട്ട് നമ്മൾ സ്പെഷ്യലി ഇമ്മാനുവലിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സുഡാനി ഫ്രം നൈജീരിയയിലെ ആ ഒരു പാട്ട് തന്നെ വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഇത് മോർണിംഗ് സവാരി, ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
1: This is Morning Safari. Morning Safari. Morning Safari. Morning
3: Safari. Malabar Golden Diamonds. Morning Safari.
4: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: Suno.
1: Radio Suno. 91.7 FM.
0: Radio Suno.
2: Qatar's happiness frequency.
0: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അത് മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹൈ, ഞാൻ രജിഷ വിജയൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
6: യു ആർ ലിസണിംഗ് ടു
2: Radio Suno

0: സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യ തന്നെ കൂടെയുള്ളത്.
1: കുറച്ച് ഗുഡ് മോർണിംഗ് പുണ്യ. കുറച്ച് മുമ്പ് ഇമ്മാനുവലിന്റെ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. ഇമ്മാനുവല് ഭയങ്കര ഒരു കടുത്ത അർജന്റീന ഫാനാണ്.
0: ഓക്കെ,
1: അപ്പൊ ആള് കരഞ്ഞു പോയി. ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില്ല, അർജന്റീന കപ്പെടുത്ത സമയത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അറിയാതെ കരഞ്ഞുപോയല്ലോ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ആ കരഞ്ഞതിന്റെ കാര്യം പറഞ്ഞപ്പോ ഇമ്മാനുവൽ എത്രമാത്രം അർജന്റീനയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് മകളുടെ പേര് ഡിമരിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് മോളുടെ പേരില് അങ്ങനെയുള്ളൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യപ്പെടുന്നത് ഡിമരിയായിരിക്കും. തീർച്ചയായിട്ടും. സംഭവം എന്ന് വെച്ചാല് മെസ്സിയുടെ വളർച്ചയിൽ ഡിമരിയയ്ക്ക് ഒരുപാട് പങ്കുണ്ട്. അർജന്റീനിയൻ ടീം എന്ന രീതിയിൽ ഒരു എന്താ പറയുന്ന ഒരു മാലാഖ എന്നൊക്കെ വിളിച്ച് നമ്മള് ഡിമരിയെ വിശേഷിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഡിമരിയയോടുള്ള സ്നേഹം കൂടാൻ കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം
1: ഭയങ്കര
0: മെസ്സിയേക്കാൾ ഡിമരിയ ഫാനായിരുന്നു.
1: ഇഷ്ടമാണ്
0: ഡിമരിയ ഫാനായിരുന്നു. അപ്പൊ ആള് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ താരത്തെ നോട്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ
1: കൂടുതൽ
0: നോക്കി അന്വേഷിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഡിമരിയ ഒരു വിസ്മയമായിരുന്നു.
1: തീർച്ചയായിട്ടും.
0: വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ നമ്മൾ മിസ് ചെയ്യുകയും ചെയ്യും
1: എന്നുള്ളതാണ് മറ്റൊരു വിസ്മയമാണ്, നമ്മുടെ സ്വന്തം റൊണാൾഡോ.
0: ഓക്കെ,
2: Football Mania.
1: അതെ, ഇന്ന് നമ്മള് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു അഭിനവും പിന്നെ ഒരു മോനും കൂടെ മെസ്സേജ് അയച്ചു. അഭിനവ് പോർച്ചുഗൽ, ഒരാളുടെ പേരുകൂടെ ഉണ്ടായിരുന്നു, ആ മോന്റെ പേര് വെച്ചിട്ട് അർജന്റീന, അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടീമുകളുടെ പേരുകൾ അയച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അയച്ചോളാൻ പറഞ്ഞ കുട്ടികളെല്ലാം അവരുടെ ഇഷ്ടം പറയാൻ തുടങ്ങി. ഇഷ്ടം പറഞ്ഞ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞത് പോർച്ചുഗൽ ടീമിനെ ഇത്തവണ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിനോടുള്ള ഭയങ്കര സ്നേഹം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോർച്ചുഗലിലെ നമ്മുടെ സ്വന്തം റൊണാൾഡോയുടെ ഒരു കൂറ്റൻ കട്ടൗട്ട് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ കുറച്ചധികം ആളുകളുണ്ട്. അതിൽ നിന്നും അരവിന്ദ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്.
3: ഓക്കെ,
1: നാട്ടിൽ എവിടെയാണ് അരവിന്ദ്? രാമൂരം, കോട്ടയം ജില്ല അല്ലേ?
3: കോട്ടയം ജില്ല.
1: അവിടെ നമ്മള് പ്രവിധാനത്ത് അതിഗംഭീരമായിട്ടുള്ള റൊണാൾഡോയുടെ ഒരു കട്ടൗട്ട് ഉയർന്നിട്ടുണ്ട് അല്ലേ?
3: ഒരു കട്ടൗട്ട് പൊക്കിയിട്ടുണ്ട്. കോട്ടയത്തെ ഒരു വലിയ കട്ടൗട്ടാണ്, 30 അടി. ആ കോട്ടയത്തെ നിലവിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല. വെച്ചപ്പോ നമ്മളായിരുന്നു ഏറ്റവും വലുത്. അതിന്റെ മേളിലോട്ട് വെക്കുമായിരിക്കും വെച്ചാ നല്ലത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന്റെ ആവേശത്തിൽ ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മലബാർ സൈഡിൽ നിന്നാണ് കൂടുതൽ ഇങ്ങനത്തെ എന്താ പറയാ മാസ് ആയിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കുക. ഇത്തവണ ഇടുക്കിയും കോട്ടയും ഒക്കെ അതിലേക്ക് ചേർന്നിട്ടുണ്ട്.
3: ഇത്തവണ എല്ലാരും അവരുടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അവരുടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് കൂടെ അല്ലേ?
1: അതിന്റെ ഒരു
3: എല്ലാവർക്കും ആവേശം കൂടി. കഴിഞ്ഞവണ വെച്ച് നോക്കുന്ന ഇത്തവണ ഭയങ്കര ആവേശം കൂടുതലാണ്. എല്ലാ ഏരിയയിലും കവലയിലും ടൗണിലും എല്ലായിടത്തും.
1: നമ്മൾ ഈ കട്ട് ഔട്ട് വെച്ചിരിക്കുന്ന സ്ഥലം കറക്റ്റ് എവിടെയാണ്?
3: ഇത് കറക്റ്റ് പോത്താനം ജംഗ്ഷനില്. ഇനി വേറെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, ഉണ്ടായിരിക്കും അറിയില്ല. വെച്ചപ്പോ നമ്മളായിരുന്നു ഏറ്റവും വലുത്. അതൊരു 2-3 ദിവസത്തെ ഒരു വർക്ക് ഉണ്ട്. അത് കട്ടൗട്ട് ടൂൺ വെച്ചതും എല്ലാം കാര്യങ്ങളും 2-3 ദിവസം വർക്ക് ഉണ്ട്. 2-3 ദിവസത്തെ കഴിഞ്ഞ തവണ വേൾഡ് കപ്പിലാണ് കട്ടൗട്ട് വെച്ചായിരുന്നു. ഈ സെയിം സ്ഥലത്ത് തന്നെ കട്ടൗട്ട് വെച്ചതാ. അവിടെ തന്നെയാണ് ഈ തവണ വെച്ചത്. വഴി കൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കറക്റ്റ് ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. കറക്റ്റ് സ്പോട്ടിൽ തന്നെ വെച്ചു. അത് ഒരുപാട് ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിൽ നിന്നും.
1: ഒരു ടീമായിട്ട് വരുന്ന സമയത്ത് ഒരു വേൾഡ് കപ്പിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ടോ?
3: ഇത്തവണ എല്ലാരും പറയുന്ന ടീം തന്നെ പോർച്ചുഗലാണ്. നല്ല മിഡ്ഫീൽഡ് ടീമാണ്. നമുക്കും പ്രതീക്ഷയുണ്ട്, ചെറുതല്ല, നല്ല രീതിക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് കപ്പടിക്കാൻ പറ്റുമെന്നുള്ള. വീഡിയോ ഇപ്പം 1 മില്യൺ മേളിലായി. 1.1 മില്യൺ വ്യൂസ് ആയി വീഡിയോയ്ക്ക്. ഷെയറും പോയി, നല്ല റീച്ച് ആയി വീഡിയോ.
1: ഇന്നലെ ഇടുക്കിക്കാരായിരുന്നു തൂക്കിയത്. ഇടുക്കി കുളമാവില് ഒരു സംഭവം കണ്ടിരുന്നില്ലേ?
3: കുളമാ മിസ് കട്ടൗട്ട് കണ്ടിരുന്നു.
1: അതെ, കഴിഞ്ഞ ദിവസം അവര് നമ്മളുടെ
3: നമ്മളും തൂക്കി.
1: അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇടുക്കിക്കാര് തൂക്കി എന്ന് പറഞ്ഞു.
3: ഇവിടെ നമ്മളും തൂക്കി.
1: അതാണ് അതാണ്
3: വിട്ടുകൊടുക്കാൻ പറ്റിയല്ലോ.
1: എല്ലാരും ഒരുമിച്ച് മാച്ച് കാണാനുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സ്ക്രീൻ വെക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ?
3: അങ്ങനെ ക്ലബിലായിട്ടോ അങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് കാണാനാണ്. രാത്രിയും രാവിലെയൊക്കെ ആയിട്ടല്ലേ കളി. പിന്നെ 2:50 പിന്നെ 1 കളി 5 മണിക്ക് വരുന്ന കളിയല്ലേ, എല്ലാം കളിയും തന്നെ കാണും.
1: അപ്പൊ എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേര് കൂടി പറഞ്ഞോളൂ. ആരൊക്കെയായിരുന്നു അരവിന്ദന്റെ കൂടെ ഉണ്ടായിരുന്നത്?
3: ഇതിന്റെ കൂടെ പ്രവൃത്തവിടെയുള്ള 10-20 പേരുണ്ട്. 21 പേര് ചേർന്നാണ് ഈ കട്ടൗട്ട് വെച്ച്. സ്പോൺസ് പുറത്തുള്ളവരൊക്കെ ഉണ്ട്. ക്ലബ് അവിടെ ഒരു ഫുട്ബോൾ ടീമിന്റെ പേരിലായിട്ട് വെച്ചേക്കുന്ന NFC എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ് ഉണ്ട്. പിന്നെ നമ്മള് കട്ടൗട്ട് വെച്ചിരിക്കുന്ന റൊണാൾഡോ പോർച്ചുഗൽ ഫാൻസ് എന്ന രീതിക്ക് വെച്ച എല്ലാരും സഹകരിച്ചു. ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസ് എല്ലാവരും
1: തകർക്കട്ടെ എന്നാലും നിങ്ങളുടെ ആവേശം.
3: ഓക്കെ, താങ്ക്.
2: Let's play football. Football Mania.
0: ഇനി സി ആർ സെവൻ ഒരു കപ്പും കൂടി നേടിയ മാത്രമേ മലയാളികൾക്ക് സമാധാനം
1: ശരിയാവുള്ളൂ. സത്യനുണ്ട്, ഞാനൊന്ന് മനസ്സ് വിചാരിച്ചൊരു കാര്യം.
0: തീർച്ചയായിട്ടും പോർച്ചുഗലിൽ ഇത്രത്തോളം ആവേശം ഉണ്ടാവോ, ബ്രസീലിൽ ഇത്രത്തോളം ആവേശം ഉണ്ടാവോ,
1: അർജന്റീന
0: ഇത്രത്തോളം ആവേശം ഉണ്ടാവോ എന്നുള്ളതറിയില്ല. പക്ഷെ കേരളത്തിന്റെ മുക്കിലും മുടുക്കിലും ജംഗ്ഷനിലും ടൗണിലും ഒക്കെ ഫുട്ബോളിന്റെ ആവേശം.
1: വലിയ ഫ്ലെക്സ് വെക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ മരത്തിന്റെ മേളില് ആ ടീമിന്റെ ഫ്ളാഗ് വെക്കുക, അങ്ങനെ എന്തൊക്കെയോ ആണ് നമ്മുടെ ഒരു ആവേശം എന്ന് പറയുന്നത്.
0: എന്തായാലും ഇതെല്ലാം ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന മലയാളികളുടെ ആവേശം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട്.
1: ഒരു വിഷസ് ഉണ്ടായിരുന്നു പുണ്യ, ഇന്ന് അബ്ദുൽ ജബ്ബാറിന്റെയും ഫാത്തിമയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അവർക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ പറയുന്നു കേട്ടോ.
0: ഇത്തവണ ഇടുക്കി തൂക്കി, പല ഫ്ലെക്സുകൾ കാണുമ്പോൾ ഇടുക്കി തൂക്കി എന്നാ ഉണ്ടാവേ.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം 9 കഴിഞ്ഞ് 2 ആയിരിക്കാണ്. ബുധനാഴ്ച ദിവസമാണ്, June 10th. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
7: ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോൾ പോയിന്റ് പെൻ ഡേ ആണ്. കുറെ ആളുകളുടെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിന്ധു പോളിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, സെല്ലോ ഗ്രിപ്പർ ഓഫ് ബ്ലൂ പെൻ ആണ് ഏറ്റവും ഫേവറേറ്റ്, ബ്ലൂ തന്നെ വേണം.
6: അയ്യോ, ഞാനുണ്ടല്ലോ 10th എക്സാം എഴുതാനായിട്ട് ആ പേനയാണ് വാങ്ങിച്ചത്. അതായത് പേനയുണ്ട്,
7: ഗ്രിപ്പ് കിട്ടുമല്ലേ,
6: പേനയുണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും ആ സെല്ലോ ഗ്രിപ്പർ വെച്ചിട്ട് എഴുതുന്ന സമയത്ത് എനിക്ക് അന്ന് 5 രൂപയോ മറ്റോ ആണ്. അപ്പൊ അത് വാങ്ങിച്ച്, അത് 2 പേനയൊക്കെ വാങ്ങിച്ച് എഴുതിയത്.
7: എന്തൊരു മെമ്മറിയാന്നല്ലേ,
6: എന്തൊരു മെമ്മറി.
7: പിന്നെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പേന അടിച്ചു മാറ്റുന്ന ചില
6: സ്വഭാവം, ശക്തവുമായിട്ട് അറിയാവുന്ന ഒരാള് എന്റെ അടുത്തിരിക്കണ്ട് വേണേ തൊട്ട് കാണിച്ചു. പേന അടിച്ചു മാറ്റുക എന്നല്ല,
7: അടിച്ചു മാറ്റി നമ്മുടെ
6: കൂടെ കൈ അങ്ങനെയാണ്. പക്ഷെ ആള് നന്നായി സ്ക്രിപ്റ്റ് എഴുതും, നന്നായി കണ്ടന്റ് എഴുതും, പക്ഷെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ
7: പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഞാനും അഷ്ടമിയുടെ എവിടെയോ പോകട്ടെ, അഷ്ടമി എനിക്കൊരു പേന തന്നു. നമ്മൾ എവിടെയോ ഒരു പരിപാടിക്ക് പോയ സമയത്ത്, ഹാപ്പിനെസ് ലോഞ്ചിന്
6: പോയ സമയത്ത്,
7: എവിടെയൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു ബ്ലൂ പെന്നാണ് തന്നെ. അപ്പൊ അത് എനിക്ക്, ഇത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്ന പേനാണ്, പെന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. എവിടെ, നമ്മൾ IMF പരിപാടിക്ക് പോയപ്പോ ഞാൻ പേന കൊണ്ട് എഴുതിയില്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് അതുപോലെ തിരിച്ചു, ആദ്യമായിട്ട് ഒരാൾക്ക് തിരിച്ചു കൊടുത്തു
6: പേന. തിരിച്ചു കൊടുത്തു. നമ്മള് റീലിലൊക്കെ കാണില്ലേ ഈ പേനക്കള്ളന്മാര്, അല്ലെങ്കിൽ പേന എവിടെയെങ്കിലും കണ്ട അടിച്ചോണ്ട്
7: അറിയാതെ കയ്യിൽ വന്നു പോകുന്നവർ.
6: അതെ, അങ്ങനെയാണ് അതിനെ, അങ്ങനെയാണ് നമ്മള്
7: വിശേഷിപ്പിക്കേണ്ടത്,
6: ഭംഗിവൽക്കരിക്കേണ്ടത്.
7: അതെ അതെ. എന്നാലും നമ്മുടെ അബ്ദുൽ ജബ്ബാറിന്റെയും ഫഹിമയുടെ ആയിരുന്നു വെഡിങ് ആനിവേഴ്സറി, പേര് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പൊ അവർക്ക് സ്പെഷ്യൽ വിഷസ് പറയുന്നു. അതുപോലെ നമ്മുടെ ഡോക്ടർ അനീസിന്റെ മെസ്സേജ് ഉണ്ട്, അനീസ് ബാബു. സെല്ലോ ഗ്രിപ്പർ പെൻ ഫൈറ്റിന്റെ സ്റ്റാർ ആണെന്ന്, അതായത് ഒരു ഗെയിം ഉണ്ട് പുണ്ണി. ഇന്ന് രാവിലെ അഖിലിനെ പറഞ്ഞൊരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു.
6: അപ്പൊ
7: അദ്ദേഹത്തിന്റെ സ്ഥലം കൊല്ലമാണ്. അപ്പൊ ആ ഒരു ഗെയിമാണിത്, 2 പേന വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ പേന സൈറ്റ് എന്നാണ് ഈ ഗെയിമിന് അവർ പേരിട്ടിരിക്കുന്നത്. എനിക്ക് ആ സൈറ്റിലുള്ള ഒരു ഒരു ഗെയിമാണത്, പേന സൈറ്റ് എന്നാണ് ആ ഗെയിം. 2 പെൻ വെച്ചിട്ട്, കട്ടിയുള്ള പേന വെച്ചിട്ട്
6: അടിക്കുക,
7: മീൻസ് ആ പേനകൾ തമ്മിലുള്ള ഫൈറ്റ് ആണെന്നാണ് എന്റെ ഒരു
6: വിശ്വാസം. പേന
7: സൈറ്റ് എങ്ങനെയാണ് ആ ഗെയിം ചെയ്യാന്നുള്ളതൊന്ന്
6: അയച്ചേരണേ,
7: അയച്ചേരണം കേട്ടോ.
6: നമുക്കൊരു റീൽ ചെയ്യാലോ.
7: ഓക്കെ, പിന്നെ നാപ്കോ എന്നുള്ള അക്കൗണ്ടില് സ്റ്റിക്ക് ഈസി പെൻ മറക്കല്ലേ.
6: സ്റ്റിക്ക് ഈസി അതറിയില്ല,
7: ചെറിയ പേന,
6: ഏറ്റവും വില കുറഞ്ഞ പേനയായിരുന്നു, 2 രൂപയോ മറ്റുള്ളൂ നമ്മളൊക്കെ പഠിക്കുന്നത്.
7: അതെ അതെ.
6: ഈ
7: ഗ്രിപ്പറിന്റെ കൂടെ എന്നെ കളഞ്ഞേക്കരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്.
6: അതാണ്
7: ഇത്, സ്റ്റിക്കി പെന്നെ റെനോൾസ്. അത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു, ഫസ്റ്റ് ടൈം ആരും മെസ്സേജ് അയക്കുന്ന ആരാണ് പേര് വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ പേനക്കഥ വ്യക്തമായിട്ട് വായിച്ചുള്ളൂ, വ്യക്തമായിട്ട് വായിക്കാം. എന്റെ ഓർമ്മയിൽ ഞാൻ 4th class പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഹീറോ പേന ഉണ്ടായിരുന്നു. മഷി വാങ്ങിയിട്ട് പേനയിലേക്ക് നിറയ്ക്കണം. എന്റെ കയ്യിൽ മഷി ഇല്ലാത്തത് കൊണ്ട് അടുത്ത ബെഞ്ചിലിരുന്ന സീനയോട് മഷി ചോദിച്ചു. മഷി നിറയ്ക്കാൻ പോയതോടെ ഞങ്ങളുടെ ഹീറോ തമ്മിൽ പ്രണയത്തിലായി. പിന്നെ കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും ഹീറോ കാണുന്നില്ല. അവരിപ്പോ എവിടെയാണോ, സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും.
6: രണ്ടുപേരുടെയും ഹീറോസ് ഒരുമിച്ച്
7: പോയെന്നാണ് കവി ഉദ്ദേശിച്ചെന്ന് കരുതുന്നു.
6: ഈ മഷി നിറച്ച് പെൻ ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ടത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാധിക. രാധിക എപ്പോഴും എഴുതുമ്പോ ഈ ഹീറോ പെൻ ആയിരുന്നു, മഷിക്കുപ്പി ആയിട്ട് വരുന്ന കുട്ടി ആദ്യമായിട്ട് കണ്ടത്.
7: എന്നിട്ട് എഴുതുന്നു, ശരി കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര കുറവല്ലേ.
6: മഷിക്കുപ്പി നാട്ടിൽ നിന്ന് കൊണ്ടുവരണമല്ലോ.
7: ശരിയാണല്ലോ.
6: എനിക്കറിയില്ല എവിടെ മഷിക്കുപ്പി കിട്ടുമോ,
7: അറിയില്ല,
6: എവിടെ എവിടെയും കണ്ടിട്ടില്ല. മഷിക്കുപ്പി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഹീറോ പെന്നിൽ നിറച്ച് അതിലെഴുതിക്കൊണ്ടിരുന്ന
7: ടെക്നോ ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണിന്റെ വിശേഷം നവാസ് നാസ്ക ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ദ ഹബീബി ടീമിലെ ഞങ്ങളുടെ ചങ്കു ബ്രോ സുഭാഷിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ സ്പെഷ്യൽ വിഷസ് പറയുന്നു.
6: എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
7: അൻഫാലിന്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അമീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അലമീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ സൂചനകളിലേക്കൊക്കെ പോകണ്ടേ പുണി?
6: തീർച്ചയായിട്ടും. അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ചട്ടമ്പി മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ശ്രീനാഥ് ബാസി പാടിയതില്
7: ഏറ്റവും
6: ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാട്ട് കൂടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
7: പക്ഷെ രസമുള്ളൊരു പാട്ട്,
6: വളരെ മനോഹരമായ ചട്ടമ്പി മൂവിയിലെ പാട്ട്.
7: അന്ന് റെനോൾഡ്സ് ജെറ്റർ ഉള്ളവൻ രാജായിരുന്നു. ഇങ്ങോട്ട് നോക്ക് സിനിമയിലെ പാട്ട് വരുന്നു.
6: ചട്ടമ്പി മൂവിയിലെ ഇങ്ങോട്ട് നോക്ക്
7: എന്ന
6: പാട്ട് ഗംഭീര ഒരു പാട്ടാണ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Hi, this is Prithviraj. You're listening to Radio Suno. Radio Suno. Radio Suno.
3: You're listening to Radio Suno.
2: Radio Suno. Radio Suno. Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഓക്കെ ഹൈഡ് ആൻഡ് സീക്കിലെ 3 സൂചനകളിലേക്ക് നമ്മൾ എത്തുകയാണ്.
1: സൂചനകൾ ഇങ്ങനെയാണ്, വിനീത് മാധവൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്.
0: ഓക്കെ, ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടേത്. ഓക്കെ
1: ഓക്കെ, ഈ സിനിമയ്ക്ക് സിനിമയുമായി കണക്ഷൻ ഉണ്ട്, മനസ്സിലായോ?
0: വിനീത് മാധവൻ എന്നതാണ്
1: ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്.
0: സിനിമയുടെ ടൈറ്റില്
1: ഇംഗ്ലീഷ് പേര് അതിൽ വരുന്നുണ്ട്.
0: സിനിമയുമായിട്ടും ഈ സിനിമയ്ക്ക് ഒരു കണക്ഷൻ
1: ഉണ്ട്. റൈറ്റ് ആൻസർ അൻവർ അലി കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കവി ഉദ്ദേശിച്ച സിനിമയും, അത് തന്നെയാണ് റൈറ്റ് ആൻസർ ആണ് ആൾ അയച്ചു തന്നിട്ടുള്ളത്. അതുൽ കൃഷ്ണ, റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ഒരു സൂചനയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇഫ്തിക്കർ, റൈറ്റ് ആൻസർ. ആനി മാത്യുടെ മെസ്സേജ് ഉണ്ട്.
0: ഓക്കെ,
1: ആനി മാത്യു അയച്ചിരിക്കുന്ന മൂവി. ഓക്കെ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്, സ്പെല്ലിംഗ് മാറിയിട്ടുണ്ട്, ബാക്കി കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ലോഹൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അത് തന്നെ, അത് തന്നെ. ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ ടെക്നിക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ,
1: മനസ്സിലായോ? പഠിക്കുമ്പോ വേറെ ഏതോ സിനിമയാന്ന് വിചാരിച്ചില്ലേ?
0: ഞാൻ കുറച്ച് പഴയതിലേക്ക്, ഒരുപാട് പഴയ സിനിമയിലേക്കൊക്കെ ഞാൻ പോയായിരുന്നു.
1: പക്ഷേ ഒരുപാട് പഴയ മൂവി അല്ല. സജിത് ചന്ദ്രൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പണി കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ മഷി കിട്ടുമോ ഇവിടെ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ പേനയിൽ നിറയ്ക്കുന്ന മഷി കറുപ്പും നീലയും കിട്ടും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റേജി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ റാഫിയുടെ മെസ്സേജ് ഉണ്ട്, മഷിക്കുപ്പി. എനിക്ക് ആ ബ്രാൻഡിന്റെ പേര് കറക്റ്റ് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, മഷിക്കുപ്പി എന്ന് പറഞ്ഞിട്ട് റാഫിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുജീബിന്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, ഞങ്ങൾ കേൾക്കുന്നതായിരിക്കും. ഫരീസാദ് പറയുന്നത്, ഫുട്ബോളിന്റെ ആവേശം മലപ്പുറം കഴിഞ്ഞ് ബാക്കി ജില്ലകൾ കൊള്ളൂ എന്ന ഒരു മലപ്പുറംകാരി പറയുന്നു.
0: അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നമ്മള് മലയാളികൾക്ക് ഫുട്ബോൾ ഒരു വലിയ ആവേശം അല്ലേ?
1: അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ.
0: മലപ്പുറമാണ്, മലപ്പുറം കോഴിക്കോട്,
1: മലപ്പുറം കോഴിക്കോട്. അത് തീർച്ചയായിട്ടും അത് വേറൊരു വൈബ്
0: തന്നെയാണ്.
1: എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പ്രത്യേക ആവേശം തന്നെയാണ്. പക്ഷെ ഇത്തവണ കേരളം മുഴുവൻ ആവേശം പടർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.
0: എനിക്ക് തോന്നുന്നു അതിൽ തന്നെയെങ്കിലും, ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലെ ഗ്രൂപ്പ് നോക്കുവായിരുന്നു. നാട്ടിലെ ഗ്രൂപ്പ് നോക്കുമ്പോ അവിടെയും CR7 വേണ്ടിയിട്ടാണ് എല്ലാവരും, എല്ലാ ഫാൻസും കൂടെ CR7 അവരുടെ ടീമിന്റെ ഒരു കപ്പ് വെച്ച് ഫ്ലെക്സും ഇതൊക്കെ
1: വെച്ചിട്ടുണ്ട്. പക്ഷേ
0: CR7 ഒരു ചെറിയ ബോർഡെങ്കിലും അവിടെ വെച്ചിട്ടുണ്ട്.
1: വെച്ചിട്ടുണ്ട്, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ എന്നാലും കൂടുതൽ കൂടുതൽ ആവേശം വരട്ടെ. ഫൈനൽ ആകുന്ന സമയത്ത് ആ ഒരു ആവേശം, അത് ആരായിരിക്കും ഫൈനൽ കളിക്കുക? അത് ഞാൻ ഇപ്പൊ പെട്ടെന്ന് വന്നാലും ഏതൊക്കെ ടീമുകളായിരിക്കും ഫൈനലിൽ അല്ലേ? ഭയങ്കര ചോദ്യല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം, ദിവസങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.
0: നമ്മുടെ നോട്ട്ബുക്കിൽ അത് കുറിച്ചിടാം.
1: ഓക്കെ, നോട്ട്ബുക്ക് സിനിമയിലെ പാട്ട് എനിക്ക് വയ്യ.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ആക്ഷൻ
3: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel like you're home.
13: Chennai beats.
14: Tamil head of the hour.
15: In the art of podumakkolanda

0: എന്താ പേരല്ലേ, എങ്കയും കാതൽ,
1: അതാണ് കിടിലൻ പേരല്ലേ.
0: എങ്കയും കാതൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9:30 ആയിരിക്കാണ്. ബുധനാഴ്ച ദിവസമാണ്, June 10. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യം തന്നെയാണ് കൂടെയുള്ളത്.
1: ഞാനൊരു ബ്രസീൽ ഫാൻ ആണെങ്കിലും എനിക്ക് ട്രോഫി CR7 കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നുണ്ട്.
0: അല്ല, സീരിയസ്ലി ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ഒരുപാട് റീൽസ് കണ്ടായിരുന്നു. അതായത് ഒരു സൈഡില് ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ടീമിന്റെ, അതായത് ബ്രസീൽ ആയിരിക്കാം, അർജന്റീന ആയിരിക്കാം, സ്പെയിൻ ആയിരിക്കാം, ഇംഗ്ലണ്ട് ആയിരിക്കാം, ഫ്രാൻസ് ആയിരിക്കാം, ഇവരുടെയൊക്കെ ജേഴ്സി ഒരു സൈഡിലിട്ട്, വലതുവശത്ത് ആ ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡില് മറ്റൊരു ജേഴ്സി തിരിച്ചിട്ടേക്കുന്നു, അത് CR7 മാത്രമേ
1: കാണിക്കുന്നുള്ളൂ.
0: എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മനോഹരമായ കാഴ്ച.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ സെക്കൻഡ് ഫേവറേറ്റ് ടീം എന്നൊക്കെ പറയുന്ന സെക്കൻഡ് ഫേവറേറ്റ് അല്ലെങ്കിൽ വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. മാത്രമല്ല, ഇപ്പം ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്താണ് ഈ പ്രെഡിക്ഷൻസ് ഭയങ്കര ഗംഭീരമായിട്ടെടുക്കണം. നീരാളി നമുക്ക് ഇപ്പോഴും മറന്നിട്ടില്ല. പോൾ നീരാളിനെ നമ്മളെപ്പോഴും മറന്നിട്ടില്ല. അത് എപ്പോഴും ഒരു എന്താ പറയാ, ഭയങ്കര ഒരു വേൾഡ് കപ്പ് മെമ്മറി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൂട്ടത്തില് കുറെ വർഷങ്ങൾ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പ്രെഡിക്ഷൻസിന് വന്നെങ്കിലും പോൾ നീരാളി എപ്പോഴും ഒരു ലെജൻഡ് ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തവണ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രവചനം വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് സ്പെയിൻ ആയിരിക്കും ഇത്തവണ
0: കപ്പടിക്കാൻ
1: സാധ്യത എന്നാണ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ സാധ്യതകൾ ഫ്രാൻസ് ഒരു 13%, ഇംഗ്ലണ്ട് ഒരു 11.2% എന്നുള്ളതാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഒരു ഒരു ഇത്. സ്പെയിൻ ഒരു 16.1% ഉണ്ടെന്നാണ് സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത്.
0: ഫ്രാൻസ് എന്തായാലും ഒരു സെമി ഫൈനലിൽ ഉണ്ടാവും അത് ഞാൻ പറയുന്നു.
1: ഓക്കെ, അപ്പൊ

0: പറഞ്ഞില്ല ഇതുവരെ താങ്കൾ അത് വ്യക്തമാക്കിയിട്ടില്ല.
1: അങ്ങനെ പറയാൻ പാടില്ല.
0: എന്താണ്,
1: ഞാനിന്ന് കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോ എന്റെ നാട്ടില് എന്നെ ട്രോളാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു, ബെൽജിയത്തിന്റെ കുഞ്ഞു ഫ്ലക്സ്
0: വെച്ചിട്ടുണ്ടോ. അടിപൊളിയായിട്ട് അത് അപ്പുണ്ണി ആരെയോടോ വിളിച്ച് പറഞ്ഞ് ഒരു ചെറിയ ഫ്ലെക്സ് നമ്മുടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് ആരെ കൊണ്ടോ ഒരു ചെറിയ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്.
1: എനിക്ക് വീഡിയോ അയച്ചു തന്നു പിള്ളേരെ സെറ്റ് അവിടുന്ന് വീഡിയോ അയച്ചു തന്നു.
0: ചേട്ടാ ചേട്ടന് വേണ്ടി സമർപ്പിക്കുന്നു
1: വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ടീമുകളുടെയും ഫ്ലെക്സ് ഒക്കെ കയറിയിട്ടുണ്ട് നാട്ടില്. അപ്പൊ ഒരു ബെൽജിയം ഒരു കുഞ്ഞിത് അതിന്റെ ഇടയില്
0: സൈഡിൽ എന്നെ മുക്കി കളയരുത് എന്ന് പറഞ്ഞിട്ടല്ലേ.
1: ഓക്കെ,
0: സി ആർ സെവന് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഷാനി ഷംസീർ എത്തിയിട്ടുണ്ട്.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും ഇങ്ങനെ ഫുട്ബോളിന്റെ ഒരു ആവേശം എനിക്ക് വന്ന് ഇന്നും നാളെയുമായിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി പീക്കിലേക്ക് ആ ഒരു ആവേശം എത്തും എന്നുള്ളത് തന്നെയാണ്. ഇപ്രാവശ്യം നമ്മുടെ സ്മാർട്ട് ടോക്കും വളരെ സ്പെഷ്യൽ ആയിട്ട്
1: ഫുട്ബോൾ തന്നെയായിരിക്കും. നമ്മൾ എന്താ പറയുന്നത്, നമ്മളിപ്പോഴും നമ്മള് കഴിഞ്ഞ ലോകകപ്പിന്റെ ചൂടും എല്ലാം നമ്മൾ നേരിട്ട് അറിഞ്ഞ ആളുകളാണ്, സ്റ്റേഡിയങ്ങളിൽ പോയ ആളുകളാണ്. ശരിക്കും പറഞ്ഞാല് എന്താ പറയുന്ന, ഒരു ആവേശം അലകടലായിട്ട് നമുക്ക് അതില് നമ്മൾ തുഴഞ്ഞവരാണ്
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും ഇത്തവണയും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ. എനിക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പല ആളുകളും ഇത്തവണത്തെ വേൾഡ് കപ്പ് കാണാൻ പ്ലാൻ ചെയ്ത് ഇരുന്ന
0: ആളുകളുണ്ട്.
1: പക്ഷെ പലരും സാഹചര്യം അനുസരിച്ച് യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ്
0: അതിൽ
1: പിടിച്ചു നിൽക്കുന്നതും മാറി നിൽക്കുന്നതും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: പിന്നെ കുറെ പേരുടെ കമന്റ് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, നാട്ടിലോട്ട് വരാൻ തോന്നുന്നു, ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു ആവേശം കണ്ടിട്ട് വരാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ.
1: ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വേൾഡ് കപ്പ് കാണാൻ പോകുന്ന ആരെങ്കിലും ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും യുഎസ്എ, മെക്സിക്കോ, കാനഡ, ഏതെങ്കിലും ഒരിടങ്ങളിലേക്ക് മാച്ച് കാണാൻ പോകുന്ന ആരെങ്കിലും ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ?
0: ഉണ്ടെങ്കിൽ,
1: അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും മാച്ച് കാണാൻ പോകുന്നുണ്ടോ?
0: അതെ,
1: ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ,
0: ഇപ്പൊ തന്നെ അയക്കണേ.
1: ഫൈവ് ഒന്ന് വിളിച്ചോളൂ അല്ലേ,
0: വിളിച്ചോ, മെസ്സേജ്
1: അയക്കോ,
0: എങ്ങനെയാണെങ്കിലും ഒരു സൈൻ തന്നാൽ ഞങ്ങള് തിരിച്ചു വിളിക്കും. 5000917 എന്ന നമ്പറിലേക്ക്
1: കൈപൊക്കി ചെറുവരലൊന്നും ഉയർത്തിയാ മതി,
0: ഞങ്ങൾ അവിടെ പറഞ്ഞെത്തും. രാജേഷ് ആളൂർ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പൊ റൊണാൾഡോയ്ക്ക് റിട്ടയർ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്.
1: ഓക്കെ,
0: റൊണാൾഡോ
1: എന്താ രാജേഷ് ജി അങ്ങനെ
0: റൊണാൾഡോയുടെ നമ്പർ,
1: രാജേഷ് ജി എൻ എൽ പി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളാണ്.
0: ഓക്കെ,
1: ഒരു എൻ എൽ പി ട്രെയിനിങ് വെച്ചിട്ട് ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ളത്
0: ഒന്ന് പ്രെഡിക്റ്റ്
1: ചെയ്തേ.
0: അതെ, നോക്കട്ടെ നമ്മൾ അല്ലേ. ഓക്കെ
1: രാജേഷ്, വെയിറ്റിംഗ്, വി ആർ വെയിറ്റിംഗ്.
0: വിപിന്റെ മെസ്സേജ് ഉണ്ട്, കപ്പ് സി ആർ സെവൻ തന്നെ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ, നമ്മളും ആഗ്രഹിക്കുന്നു. 13-ാം ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ മകൻ, മകൾ, സോറി, ഇന്ന് മൊത്തം തെറ്റുകളുണ്ട്, പേരുകളിൽ വരുന്നുണ്ട്. എന്റെ മകൾ ഷബാന ബാബുവിന് ആശംസകൾ കൊടുക്കാമോ?

0: അപ്പുണ്ണി ഒന്നും ആലോചിക്കണ്ട, നെതർലൻഡ്സ് കപ്പടിക്കും. കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് റിനീഷ് പറയുന്നത്.
1: ഓക്കെ,
0: അതാണ് റിനീഷിന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇത്തവണ റെഫറി കപ്പടിക്കോ എന്ന് കൂടി റിനീഷ് ചോദിക്കുന്നുണ്ട്, കാരണം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം, അങ്ങനെ സംഭവിക്കില്ല എന്തായാലും. അപ്പൊ നെതർലൻഡ്സ് ആണ് എന്നാണ് റിനീഷിന്റെ ഒരു പ്രഡിക്ഷൻ വളരെ നേരത്തെ.
1: ഓക്കെ,
0: കാരണം ഒരു ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല, എല്ലാ ടീമുകളും ഭയങ്കര.
1: കഴിഞ്ഞ ദിവസം ആരോ നോർവേയെ കുറിച്ചിട്ട് കാര്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു.
0: നോർവേയുടെ ഇത്തവണത്തെ ഫോട്ടോസ് എല്ലാം അടിപൊളിയായിരുന്നു. ഹാലണ്ട് ഉള്ള ടീമാണല്ലോ, അപ്പൊ നോർവേയും ഒരുപാട് ആളുകള്
1: വെയിറ്റ്
0: ചെയ്തിരിക്കുന്ന.
1: നോർവേയുടെ കോച്ചിനെ കുറിച്ചും ഒരുപാട് ആളുകൾ ചർച്ചകൾ
0: വരുന്നുണ്ട്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടീമുകളെ കുറിച്ചും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ഫുട്ബോൾ മാനേജിലൂടെയും നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. അർജന്റീന സ്പെയിൻ ഫൈനൽ, അതാണ് അൽജോ മാത്യു കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ജോയുടെ മെസ്സേജ്, ജോയ് ഞാൻ ആ മെസ്സേജ് വായിക്കുന്നില്ല, ഞാൻ വായിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത പാർട്ടിലേക്ക് പോകാം എന്ന് തോന്നുന്നു.
1: ഹലോ,
0: എന്തേറ്റി
1: ഹലോ
0: ഹലോ മൂവിയിലെ പാട്ടാട്ടോ, അതിനാണ്
1: അതിനാണ്. സമയം 9:36, മാച്ച് കാണാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ, മറക്കല്ലേ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: The big, big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: veettil ninnirangiyalum veettile pole visheshangal kelkam. Home care, cookbook, lifestyle, അങ്ങനെ home delivery, enhancing your everyday. Home delivery. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: Hi, this is your playback singer Naveen Madhav.
6: You're listening to Radio Sunova 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് പോകുന്ന സമയമാണ്. നിസയ പുണ്യ തന്നെയാണ് കൂടെയുള്ളത്.
6: ഈ മെസ്സേജ് വേണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചോ,
5: അതാരാണ്
6: ആവശ്യം വരും. ഓക്കെ, അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. ഇപ്രാവശ്യത്തെ കപ്പ് ആഞ്ചലോ ടീം പിള്ളേരും അങ്ങ് കൊണ്ടുപോകും.
5: ഓക്കെ
6: ഓക്കെ, അതോർത്ത് ഞാൻ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട്
5: ഇങ്ങനെയുള്ള
6: ഇതാണ് അതിന്റെ ഒരു ഭംഗി.
5: നിസ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ലോകത്തിലുള്ള എല്ലാവരും മലയാളം പഠിക്കണം.
6: സത്യം, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള
5: ലോകത്തിലുള്ള എല്ലാവരും മലയാളം ഒരു ഭാഷയായിട്ട് പഠിക്കുകയും അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയുകയും അവിടുത്തെ ട്രോളുകളും അവിടുത്തെ ആവേശവും.
6: സത്യം, കാരണം ലോകത്തുള്ള ഏത് കാര്യത്തെ കുറിച്ച് നമ്മൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മളതിനെ കുറിച്ച് ട്രോൾ ഉണ്ടാക്കും, നമ്മളതിനെ കുറിച്ച് അതിന്റെ പല വേർഷൻസ് കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ മലയാളം എല്ലാരും പഠിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു,
5: എത്ര
6: മനോഹരമായിരുന്നു ഈ ഭൂമി. ഓക്കെ, ഇപ്പൊ എന്തായാലും ട്രാൻസ്ലേറ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും അത് വെച്ചിട്ട് കമന്റ്സ് ഒക്കെ നോക്കുന്നുണ്ടാവും. എന്നാൽ പോലും അതിന്റെ ഒരു എന്താ പറയുക, മലയാളത്തിലെ ഡയലോഗുകളുടെ ഒരു ഫുൾ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ
5: മലയാളത്തിൽ തന്നെ വായിക്കും, മലയാളത്തിൽ തന്നെ ഉൾക്കൊള്ളണം.
6: അതാണ് അതാണ്
5: മലയാളിയായി
6: ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അതൊക്കെ എന്താ പറയുക, അപാരമായ സ്വപ്നങ്ങളാണ് എന്റെ. തൽക്കാലം നമുക്ക് എന്തായാലും ഫുട്ബോളിന്റെ വിശേഷം പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കിന്ന് ഇത്തവണയെങ്കിലും ഏതെങ്കിലും ഒരു മെയിൻ താരം ഈ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീഡിയോസ് ഒക്കെ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും,
5: അവരിലേക്ക്
6: എത്തുന്നുണ്ടാവും.
5: തീർച്ചയായിട്ടും ഏത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും എന്നുള്ളതും, മലയാളിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും അവരിലേക്ക് ഇതൊക്കെ എത്തുന്നുണ്ടായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഫിഫയൊക്കെ ഒഫീഷ്യൽസ് കേരളം സന്ദർശിക്കണം, കേരളത്തിൽ എത്തണം, അവരൊക്കെ കേരളത്തിൽ എത്തി അവര് ആ ഒരു എന്താ പറയുന്ന ഇതിന്റെ ഒരു ആവേശവും ഒക്കെ കാണുകയും വേണം എന്നുള്ളതാണ്.
6: പലപ്പോഴും സ്റ്റോറിയിലൊക്കെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പുള്ളാവൂരുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മളുടെ വീഡിയോയും അത്യാവശ്യം
5: ഏറ്റവും കൂടുതൽ
6: റീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പുള്ളാവൂരിന്. എനിക്ക് പുള്ളാവൂരിൽ അവരെന്തോ സർപ്രൈസ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഉടൻ വരും എന്നൊക്കെയാണ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നത്.
5: എനിക്ക് തന്നെ നിസ ഫുട്ബോൾ മേനിയില് നമുക്ക് അടുത്ത ദിവസം നാട്ടില് ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ഒരാളെ
6: ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അത്
5: കാരണം എന്താ വെച്ചാല്
6: അതിൽ വന്ന
5: ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് സമയമൊക്കെ നാട്ടില് ഇതുപോലെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഇത് സ്വയം തീരുമാനമെടുത്ത് കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഇതുപോലെ 10,000 ലക്ഷക്കണക്കിന് രൂപകള് ചെലവാക്കി ഒരു ഫ്ലെക്സ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്.
6: മാത്രമല്ല പ്രവാസികളുടെ ഒരു ഒരു പങ്ക് അവിടെ ഭയങ്കരമാണ്
5: കേട്ടോ.
6: നമ്മൾ വിളിച്ച ആളുകളൊക്കെ പറഞ്ഞു നമ്മുടെ UK ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗൾഫിലുള്ള ഫ്രണ്ട്സ് ഇവരുടെ ഒക്കെ ഒരു
5: കോൺട്രിബ്യൂഷനും
6: പിരിവും സഹായവും ഒക്കെ കൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലെക്സുകൾ നാട്ടിൽ ഉയരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമ മോളിവുഡ് ടൈംസ് ആണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഇന്നത്തെ ദിവസം, ഈ ബുധനാഴ്ച ദിവസം June 10 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ടാറ്റ
6: ബൈ ബൈ.

0: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
0: Now available on Uridu TV channel number 911.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: You're listening to
5: Morning Safari.
4: Morning Safari.
5: Morning Safari.
6: Only on Radio Suno.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: Suno updates like swagatham. Updatesukalumayi Nisa. ചൂടുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ വ്യക്തമാക്കാനും ഫലപ്രദമായ പ്രതിരോധം നൽകാനുമാണ് ക്യാമ്പയിൻ. പരിക്കുകൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ലക്ഷ്യമാണ്. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ സാമഗ്രികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ ജോലിസ്ഥലങ്ങളിൽ വിതരണം ചെയ്യും. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും ഇവ ഷെയർ ചെയ്യും. കത്തലിലെ ഡ്രെയിനേജ് സംബന്ധമായ പരാതികളിൽ 82% കുറവ്. 2025 ആകെ റിപ്പോർട്ട് ചെയ്തത് 2897 പരാതികൾ മാത്രം. നിർമ്മാണ സാങ്കേതിക മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ 22nd പ്രൊജക്ട് ഖത്തറിന് ദോഹയിൽ തുടക്കം കുറിച്ചു. മാനുഫാക്ചർ ബിൽഡ് ഇന്നോവേറ്റ് എന്ന പ്രമേയത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. DSCC ആണ് പ്രദർശന വേദി. ഖത്തറിലെ നിർമ്മാണ ഉൽപാദന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രദർശനം. ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം. ഐസ്ലാന്റിനെ എതിരില്ലാത്ത 3 goals അർജന്റീന പരാജയപ്പെടുത്തിയത്. ജയത്തോടുകൂടി നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 46°C, കുറഞ്ഞ താപനില 32°C.

എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്താണെന്ന് അറിയില്ല, ഇത് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകും, ഈ ഒരു പാട്ടിലേക്ക് പോകും. വെൽക്കം വെൽക്കം, ഗുഡ് മോർണിംഗ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ എല്ലാ ഫാത്തിമമാർക്കും ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ഫാത്തിമാസ് ഔട്ട് ദേർ, നിങ്ങളൊക്കെ ഒരു മോർണിംഗ് മെസ്സേജ് അയക്കൂ കേട്ടോ. ഫുൾ നെയിമും കൂടെ അയക്കണം കേട്ടോ. ചിലപ്പോൾ ഐഷ ഫാത്തിമ ആയിരിക്കാം, ഫാത്തിമ റഹന ആയിരിക്കാം, എന്തായാലും ശരി തന്നെ. ഫുൾ നെയിമും പറഞ്ഞിട്ട് മെസ്സേജ് അയക്കൂ. ഒരു ഗുഡ് മോർണിംഗ് പോന്നോട്ടെ, എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് മെസ്സേജ് അയക്കാം. 5000917 മെസ്സേജ് അയക്കേണ്ടത്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഹോം ഡെലിവറിയുടെ സമയം. ഇനി കുറച്ചധികം നേരം നമുക്കിനി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകണ്ടേ. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ജസ്റ്റ് ലൈക്ക് ഒരു കോഫി കുടിക്കുകയായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആ കോഫിയുടെ ഓരോ സിപ്പും, ലൈക്ക് ലിറ്ററലി ഓരോ സിപ്പും ഞാനിങ്ങനെ എടുക്കാൻ നേരത്ത് ഐ വാസ് ലിറ്ററലി എൻജോയിങ്. ഞാനിങ്ങനെ അതിങ്ങനെ അറിഞ്ഞാണ് ആ കോഫി കുടിച്ച് ഇങ്ങനെ പോയത്. അപ്പം ഞാൻ വെറുതെ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമാണ്, എത്ര പേര് ചെറിയ കാര്യങ്ങൾ അങ്ങനെ നോട്ടീസ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും നമ്മളുടെ ലൈഫിൽ. ഈ പറഞ്ഞ പോലെ രാവിലെ പോകുന്ന സമയത്ത് ഭയങ്കര കാര്യങ്ങളൊക്കെ പ്ലാൻഡ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് നല്ല ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് തിങ്സ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ ഒരു അടിപൊളി സംഭവം നടക്കട്ടെ ഇന്നത്തെ ദിവസം, എന്നിട്ട് ഹാപ്പി ആകാം എന്ന് പറഞ്ഞ് നടക്കാതെ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്തേ. ഇപ്പം നല്ല ട്രാഫിക്കിൽ സ്റ്റക്കായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ലൈറ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുകയാണോ, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് കാറിലേക്കൊക്കെ ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ ആ സൈഡിൽ ഏതെങ്കിലും ഒരു കടയിലേക്ക് നോക്കൂ. അവിടെ മുൻപിൽ നിൽക്കുന്ന ആ ഒരു ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ച്, അവിടെ ചിലപ്പം ചായ വാങ്ങാനായിട്ട് വരുന്ന ആരെങ്കിലും നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ ആ കടയുടെ മുൻപിൽ നിൽക്കുന്നുണ്ടാവും. എന്തിന്, രാവിലെകളിൽ വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് റോഡ് വരെ ക്ലീൻ ചെയ്യുന്ന ചേട്ടന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ പോട്ടെ, ആ ഒരു നമ്മുടെ സിഗ്നൽ ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, കറക്റ്റായിട്ട് അതിരിക്കുന്ന ആ ഒരു ഇത് ചിലപ്പോൾ അതിങ്ങനെ ആടുന്നുണ്ടാവും ചെറുതായിട്ട് ആ കാറ്റനുസരിച്ചിട്ട്. ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ. ഇനിയിപ്പോൾ കോർണിഷിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഒന്ന് നോക്കിയേ, ആ തെരയൊക്കെ ചെറുതായിട്ട്, തെരയില്ല എന്നാലും കുഞ്ഞതായിട്ട് ആ വെള്ളം ഇങ്ങനെ അനങ്ങുന്നതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഞാൻ പറയുന്നത് ട്രാഫിക്കിൽ പെട്ടുകിടക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് സൈഡിലേക്ക് നോക്കാൻ പോകരുത്, തലയെത്തി നോക്കിയിട്ട് പ്രശ്നമൊക്കെ നിൽക്കണ്ട. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അതൊക്കെ ഭയങ്കര രസമാണ്, അതൊക്കെ ഇങ്ങനെ നോക്കി പോകാനായിട്ട്. ഞാൻ നോക്കാറുണ്ടെന്ന് പറഞ്ഞതാ സുമേഷ് എൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. സുമേഷ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, ഇത് ഏത് ഭാഗമാണ്, ഏതോ സബ്വേയും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും സൈഡിലത്തെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഭയങ്കര രസമല്ലേ സുമേഷ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ചും നമുക്ക് ഈവനിങ്ങിലൊക്കെ തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം ചിലപ്പോൾ ജോലിക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെ കാണാൻ പറ്റുമായിരിക്കും കുറച്ച് പേരെ. പക്ഷെ എന്നാലും മോസ്റ്റ്ലി വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരെയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓരോ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങളും നോട്ടീസ് ചെയ്ത് ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ച് വന്നിട്ട് എനിക്ക് കുറേ വിശേഷങ്ങൾ, കുറേ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടേ. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ആൻസർ പറയണേ. ആൻസർ പറയുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഞാൻ എന്തായാലും സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അമീൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഹൗ ആർ യു എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു കോഫിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ചില സമയത്ത് അങ്ങനെയാണ്, നമുക്ക് ചില ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും ഇറ്റ് വിൽ ബി റിയലി എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്കും ഗ്രേറ്റ് ആവട്ടെ. ജസ്റ്റ് മെസ്സേജ് മീ 5000917.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: The Oscar goes to A.R. Rahman.
4: Hi, this is A.R. Rahman.
5: You're listening to Radio Sonora.
4: Listen to my songs on Radio Sonora 91.7 FM.

ബാക്കി കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ തന്നെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കിച്ചണിൽ കേട്ടോ ഒരു സംഭവമാണ് ഈ പൊടികൾ എന്ന് പറയുന്നത്. പൊടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സ്പൈസസ് അല്ലെങ്കിൽ ഹെർബ്സ്, ഇതൊക്കെ നമുക്ക് വളരെ വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ആക്ച്വലി ഒരു കറിയിലിടുന്ന സ്പൈസസിൽ ഏതാണ് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പൈസ്? എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉപ്പും ഉപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അല്ലാതെ എന്റെ അടുത്ത് സ്പൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയും മുളക് പൊടി. എനിക്ക് മുളക് പൊടി ഇല്ലാണ്ട്, അതായത് ചില്ലി പൗഡർ ഇല്ലാണ്ട് എനിക്ക് ഒരു കറിയും പറ്റില്ലെന്നേ. എനിക്ക് പറ്റാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അളവൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മുളകുപൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നുള്ള രീതിയിൽ ഒരു പാകത്തിന് ഒരു ഇത് വരുന്ന പോലെ, ടേസ്റ്റ് വരുന്ന പോലെ ഞാൻ അങ്ങോട്ട് ഇടും. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ ഞാനെപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മല്ലിപ്പൊടി ഇടുന്നതിനും ഗരം മസാല ഇടുന്നതിനും ഇതിനൊക്കെ ഭയങ്കര എന്താ പറയുക അളവും കാര്യങ്ങളും അതിനോടൊപ്പം ഒരു രീതിയും ഒക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് ഗരം മസാല ഇടേണ്ട രീതി വരെ ഒരു വലിയ ഷെഫ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം. പക്ഷേ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതേതാണ് പൊടികൾ? ഇപ്പം കറിയൊക്കെ കുക്കിങ്ങൊക്കെ അറിയാവുന്നവരോടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. റൈസ് അലി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും ഞാൻ കറി ഉണ്ടാക്കും റൈസേ. എന്താണെന്നറിയില്ല, എനിക്ക് മഞ്ഞളിനോട് അധികം അങ്ങോട്ട് താല്പര്യമില്ലെങ്കിലും മഞ്ഞൾ ആക്ച്വലി വളരെ നല്ലതാണ്. ബിക്കോസ് ഈവൻ ഓരോ വെജിറ്റബിൾ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ അതിന് അതിൽ നിന്നും എല്ലാ എന്താ പറയുക അഴുക്കും എല്ലാം പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് ഭയങ്കര വലിയ സംഭവമാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റും, എനിക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി അല്ലാതെ അടുത്ത ആള് മുളക് പൊടി. യെസ്, എനിക്കൊരാൾ കൂട്ടിയിട്ടിട്ടുണ്ട് മുളക് പൊടി, പെപ്പർ പൗഡർ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓരോരോ സ്പൈസസിന്റെ പേര് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ പൊടിച്ച ഗരം മസാല. സലീം ബക്കർ, താങ്കൾ സ്വന്തമായി പൊടിച്ചെടുക്കുമോ ഗരം മസാല? അടിപൊളി കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ഗരം മസാല ഈ പറഞ്ഞ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നല്ലത് എപ്പോഴും നമ്മൾ പൊടിച്ചെടുക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു കൂട്ടെന്തെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ സലീമേ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ 444-9417, ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി ഇതിലേക്ക് തന്നെ. താങ്കളുടെ ആ ഒരു സീക്രട്ട് റെസിപ്പി എന്താണെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ. ഓക്കെ, ഒരുപാട് വീട്ടിൽ എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ ഗരം മസാല ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. സോ ദാറ്റ് ആ ഒരു ഒത്തൻ ലൈക്ക് ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മൾ മഞ്ഞളാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ ഉണക്കി പൊടിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകണം. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ പോന്നോട്ടെ. നിങ്ങൾക്ക് കിച്ചണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതായത് നിങ്ങളുടെ കറികളിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പൊടി ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു സ്പൈസ്, ആ ഒരു സ്പൈസ് പൗഡർ ഏതാണെന്ന് മെസ്സേജ് അയക്കണേ. നിങ്ങൾക്ക് അത് വെച്ച് എന്ത് കറി ഉണ്ടാക്കാം? അതാണ്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു

0: പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹോം ഡെലിവറി. Radio Suno 91.3 FM.

ബാലേട്ടിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM-ൽ ലക്ഷ്മിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയം നമ്മളിങ്ങനെ കുറച്ച് സ്പൈസസിനെ കുറിച്ച് പറയുകയായിരുന്നു അല്ലേ. അത് പറഞ്ഞപ്പോഴേക്കും പെപ്പർ പൗഡർ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ ഗരം മസാല പൊടി ഉണ്ടാക്കാൻ മസാല പാക്കറ്റ് വാങ്ങിച്ച് പൊടിച്ചാൽ പോരെ അഷ്ടു എന്ന് ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ലൊരു കൈ ഇടി തരാം കേട്ടോ ഞാന്. പക്ഷെ എന്റെ പൊന്നു ജോ, അതിലുള്ള സാധനങ്ങളൊക്കെ റോ ആയിട്ട് മേടിച്ച് പൊടിച്ചെടുക്കുമ്പോഴല്ലേ അതിനൊരു ടേസ്റ്റ് കിട്ടുക. അടുത്ത അമീന്റെ മെസ്സേജ്, ഗരം മസാല പൗഡർ, ബ്ലാക്ക് പെപ്പർ, അതുപോലെ റെഡ് ചില്ലി, ഇത് മൂന്നുമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പൊടികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒരു വേൾഡിലെ തന്നെ സ്പൈസസിൻ്റെ മെയിൻ സ്ഥലം, ദ ലാർജസ്റ്റ് എന്താ പറയുക സ്പൈസ് പ്രൊഡക്ഷൻ ആണെങ്കിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സ്പൈസസ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യനെ തന്നെയാണ്. ബിക്കോസ് 70% ഓഫ് ദ വേൾഡ് സ്പൈസ് വെറൈറ്റീസ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ഹേർബ്സും സ്പൈസസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ചിലതിനെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയപ്പെടുന്നു. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബ്ലാക്ക് പെപ്പറാണ്. ഇനി കിങ് ഓഫ് സ്പൈസസ് ഉണ്ട്, ക്വീൻ ഓഫ് സ്പൈസസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പൈസസിന് അതിൻ്റേതായ ഒരു പേര് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആക്ച്വലി മഞ്ഞൾ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി, ഈ മഞ്ഞൾപ്പൊടിയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ മഞ്ഞളുടെ നടക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ്, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് മഞ്ഞൾ, അതായത് ടേമറിക്, സംഭവിക്കുന്നത്? ആ ഒരു മെസ്സേജ് വേഗം പോന്നോട്ടെ 5000917-ലേക്ക്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ദ ക്വീൻ ഓഫ് സ്പൈസസിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് അയച്ചോ. അത് വളരെ എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും അയച്ചേക്കൂ കേട്ടോ. അതിനിടയിൽ വേറൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതാരാണ്? അബ്ദുൽ ജബ്ബാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു കേക്കാണ്, ഇതെന്താ സംഭവം? ഇത് ആനിവേഴ്സറി കേക്കാണോ? എന്തായാലും കൊള്ളാം. ഓക്കെ, എന്തായാലും എൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ടേമറിക്, അതായത് മഞ്ഞൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? മെസ്സേജ് അയക്കാം 5000917.

0: You are listening to Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
4: തെണ്ടൽ വന്ന് തീണ്ടുമ്പോ വണ്ണമോ മനസ്സില.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. ഈ ഒരു സമയം ഹോം ഡെലിവറിയുമായി അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ ഒരു സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയുന്നത് സ്പൈസസ് ആൻഡ് ഹെർബ്സ് ഡേ ആണ്. ലാൻഡ് ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന ഇന്ത്യ, അതും ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈസസിൻ്റെ അല്ലെങ്കിൽ ഹെർബ്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം കേരളം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനിടയിൽ ചില മറ്റ് കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മഞ്ഞളിൻ്റെ ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പറ്റുകയാണെങ്കിൽ ക്യൂൻ ഓഫ് സ്പൈസസ് എന്താണെന്നും കൂടെ ചോദിച്ചിരുന്നു. എന്തായാലും സജീറിന്റെ മെസ്സേജ് മഹാരാഷ്ട്ര എന്നാണ്. റൌഫും അത് തന്നെ പറയുന്നത്. സനന്തിന്റെ മെസ്സേജ് അതാണ്. അഭിലാഷിന്റെ മെസ്സേജ് കാർഡമൻ എന്നാണ്. യെസ്, ക്യൂൻ ഓഫ് സ്പൈസസ് ഈസ് കാർഡമൻ. ആൻഡ് അതിനിടയിൽ മറ്റൊരു മെസ്സേജ്, ഒരു വിഷു പറയാനായിട്ട് എത്തിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അല്ലമീൻ പറഞ്ഞിരിക്കുന്നത് തെലങ്കാന സ്റ്റേറ്റ് എന്നാണ്. ക്യൂൻ ഓഫ് സ്പൈസസ് ഇസ് കാർഡമൻ. ആൻഡ് ആൻസർ ഫോർ ദ അതർ ക്വസ്റ്റ്യൻസ് മഹാരാഷ്ട്ര എന്നാണ്. വാട്സ്ആപ്പ് ഫുഡ് വാട്സപ്പ് ഫുഡ് ആൻഡ് എന്താണ് സർവീസസോ, അതിൽ നിന്ന് മെസ്സേജ്. അടുത്ത മെസ്സേജ് ലെഗിൻ്റെ അടുത്ത് നിന്ന് മഹാരാഷ്ട്ര എന്നാണ്. മഹാരാഷ്ട്ര ആൻഡ് തെലങ്കാന എന്ന് പറഞ്ഞിട്ട് സുമീക്ഷേറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സെയിം രണ്ട് പേരും പറഞ്ഞുകൊണ്ടാണ് മിഥുൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. നിക്കേഷും മഹാരാഷ്ട്രയാണ് ടേമറിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എന്ന് സതീഷ് ഏട്ടനും. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഐ ഗെറ്റ് ടു യു, ലൈക്ക് ഗെറ്റ് ബാക്ക് ടു യു. ഇത് ഒരു ഒരു ഇതെന്താണ്, ഇവന്റ് ആക്റ്റീവ് പ്ലാനർ. ഓക്കെ, അവർക്ക് ഉള്ള മെസ്സേജിനെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് കാർഡമൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ആൻസർ കണ്ടുപിടിച്ചിട്ടൊന്നും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്ര തന്നെയാണ്. പക്ഷേ മഹാരാഷ്ട്ര ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് കൗണ്ട് നോക്കുകയാണെങ്കിൽ 2,50,000 ആണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. തമിഴ്നാട് അതിൻ്റെ തൊട്ട് പിന്നാലെയുണ്ട്, 1,64,000. ആൻഡ് അതിൻ്റെ തൊട്ട് പിന്നാലെ തെലങ്കാനയുണ്ട്, 1,31,000 സംതിങ്. പക്ഷേ ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി മഹാരാഷ്ട്രയുടെ ഒരു വൈഡർ ഒരു ഏരിയ, അതായത് ഫുള്ളി എത്രയുണ്ട് ആ ഒരു സ്റ്റേറ്റ് ടോട്ടലി എന്നുള്ളൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, എത്ര സ്ക്വയർ മീറ്റർ ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അളക്കുമല്ലോ, അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മഹാരാഷ്ട്രയും തെലങ്കാനയും വെച്ച് നോക്കുകയാണെങ്കിൽ തെലങ്കാനയുടെ ഏരിയ വളരെ ചെറുതാണ്. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ, അതായത് മൂന്നാം സ്ഥാനത്ത് തന്നെ തെലങ്കാനയുടെ പ്രൊഡക്ഷൻ ലെവലും ഉണ്ട്. അപ്പോൾ ഏരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെലങ്കാനയാണ് ആദ്യം. പക്ഷേ ബൈ പ്രൊഡക്ഷൻ നമ്പർ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് മഹാരാഷ്ട്രയാണ് ആദ്യം കേട്ടോ. അപ്പോൾ ഈ ആൻസേഴ്സ് രണ്ടും പറഞ്ഞവരെയൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വായിക്കണേ, അതിന് വേണ്ടിയിട്ടാണേ മെസ്സേജ് അയക്കുന്നത് അഷ്ടമി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അബ്ദുൽ ജബ്ബാറിൻ്റെ അടുത്തുനിന്ന് അയച്ചിരിക്കുകയാണ്. ഇത് വെഡ്ഡിങ് കാർഡാണ്, ഓൾഡ് ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ വെഡ്ഡിങ് കാർഡ്, 2007 ജൂൺ. ഓക്കെ, 2007 ജൂണിലെ ഒരു ഞായറാഴ്ചത്തെ ദിവസത്തെ ഒരു വെഡ്ഡിങ് കാർഡ് അയച്ചു തന്നിരിക്കുന്നു. അബ്ദുൽ ജബ്ബാറും ഫഹിമയും, ഇവരുടെ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും വിഷ് ചെയ്യണം. ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഖത്തറിലുണ്ട്, അതുപോലെ കട്ട വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഫഹിമയ്ക്കും അതുപോലെ അബ്ദുൽ ജബ്ബാറിനും പക്ഷേ ഈ ഒരു കാർഡ് എനിക്കത് കുറച്ച് പഴയതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുക കുറച്ച് നേരമായിട്ട് ഇതെന്താണ് സംഭവം. എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും സൂപ്പർ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളിന്ന് ആഘോഷിക്കൂ. നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളെയും ഓർക്കൂ. അപ്പം കേക്ക് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി കേട്ടോ.

This is home delivery only on Radio Sonoran 91.7.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ കുറച്ച് സ്പൈസസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് സ്പൈസസ്, അതായത് ഗരം മസാല അല്ലെങ്കിൽ ഈവൻ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം കോഴിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണെങ്കിലും ഫ്രൈ ചെയ്യാനുള്ള മസാല, അങ്ങനെ മാരിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം, ഇങ്ങനെ ഓരോ മസാലകൾ കൊണ്ടുവന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോഴും ആ ഒരു ജനറേഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് രുചിക്കൂട്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള ഒരു ഷെഫായിരുന്നു ആബിദ റഷീദ്. ആളെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചും ഈ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ തപ്പി പോകുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ഒരു കൈൻഡ് ഓഫ് ജേണൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ആളുടെ ഒരു ഫുൾ ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് കമ്മിങ് സാറ്റർഡേ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആബിദ റഷീദ് അല്ലെങ്കിൽ ആബിദ തരത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ആളുടെ ഈ മസാലകളെ കുറിച്ചിട്ട്. അപ്പോൾ ആൾക്ക് എന്താണ് പറയാനുള്ളത്? ആബിദ റഷീദ് എന്ന് പറയുന്ന ഗരം മസാല അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ആ ഒരു മാരിനേറ്റഡ് മസാല, അതിനെ കുറിച്ചിട്ട് ആസ് എ ബ്രാൻഡ് വാട്ട് ഷീ വോണ്ട് ടു ടെൽ അബൌട്ട് ഇറ്റ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്.
2: ഞാനൊരു ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് 4 കുപ്പിയിൽ വിൽക്കേണ്ട ഒരു ദേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഞാനൊരു ബ്രാൻഡ് എന്നൊന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല മോളെ.
1: ഓക്കെ,
2: അതങ്ങനെ എത്തും ദൈവം, എന്തോ എന്നിൽ പഠിച്ചവൻ എന്താ കണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്തെ ഈ ഒരു പൊടി എത്രാമത്തെ ജനറേഷൻ അറിയാം? 5-6 ആമത്തായി. ലൈക്ക് എന്റെ ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉണ്ട് കാക്കച്ചിമ്മ, അന്നത്തെ പേരൊക്കെ അങ്ങനെയാട്ടോ,
1: കാക്കച്ചിമ്മ.
2: കാക്കച്ചിമ്മാന്റെ മകള് ഞാൻ ഇവരൊക്കെ കണ്ടിന് കേട്ടോ, ഈ കാക്കച്ചിമ്മ ഞാൻ കണ്ടിന്. കാക്കച്ചിമ്മാന്റെ മകളാണ് കുഞ്ഞാത്തുമ്മ, അന്നത്തെ പേരുകൾ ഇനി നോക്കും. കുഞ്ഞാത്തുമ്മ, കുഞ്ഞാത്തുമ്മന്റെ മോളാണ് ആയിഷ, അതെന്റെ ഉമ്മ. ആയിഷന്റെ മോളാണ് ഞാന് ആബിദ, എന്റെ മോളാണ് ആയിഷ. അപ്പൊ 5 ആയോ? ആയിഷന്റെ മോന് ഉമറുണ്ട്, അവനിപ്പോ ഒരു 17 വയസ്സായി. ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇതേ പൊടിയാണ് ഉപയോഗിച്ചത്. ദാറ്റ്സ് അബൌട്ട് ദ 6th ജനറേഷൻ. 5 അല്ല, ഒന്ന് ഞാൻ പറയാൻ മറന്നുപോയി. 6 ജനറേഷനായിട്ട് എനിക്കറിയാം. ചിലപ്പോ കാക്കച്ചിമ്മ അവിടുന്ന് എടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ദിസ് സെയിം സ്റ്റൈൽ ദാറ്റ് ഐ ആം ഡൂയിങ്. ഒരു ചേഞ്ചും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി മെഷീനറി. പൊടിക്കാനുള്ള മെഷീൻ ഉണ്ട്, പക്ഷെ ഞാൻ നല്ല വെയിലത്ത് ഈ സ്പൈസസ് ഒക്കെ, ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി സ്പൈസസ്. നമ്മളവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മുടെ നാട്ടിലെ ഏലക്കായ ഉണ്ട്, കറാപ്പട്ട ഉണ്ട്, പൂവുണ്ട്, ജാതിക്കണ്ട്, ജാതിപ്പത്തിരി ഉണ്ട്, കുറച്ച് ജീരകം കുറച്ച് കുറവുണ്ട് തോന്നുന്നു. അത് വി ഹാവ് ടു ബൈ ഫ്രം മേ ബി. ഈ മസാലകൾ മാത്രമേ ഞാൻ ഉപയോഗിക്കണുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കറുത്ത ഏലക്കയ്യോ അല്ലെങ്കിൽ സ്റ്റാർ അനീസോ നമ്മളെ വെല്ലുമ്മമാരൊന്നും അത് കണ്ടിട്ടില്ല. ഈവൻ ടൊമാറ്റോസ് ന്യൂ ടു ആ ബിരിയാണി. നമുക്ക് തക്കാളി ഇല്ല, പൊതീന ഇല്ല. അപ്പൊ മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കും, അതെന്താ പൊതീന ഇടാത്ത, അതെന്താ തക്കാളി ഇല്ലാത്ത? നമുക്ക് ഇല്ലായിരുന്നു. സോ ഞാൻ ആ ഒരു പഴയ കൺസർവേറ്റീവ് വേ തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പൊടികൾ ഞാൻ തന്നെ എന്റെ വീട്ടിന്റെ മുറ്റത്ത് യാർഡിലിട്ട് ഞാൻ തന്നെ മിക്സ് ചെയ്ത് പൊടിക്കുന്ന മസാലയാണ്.
1: എനിക്കൊരു 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്ത് സാധനം കിട്ടിയാലും, ചിക്കൻ കിട്ടിയാലും മട്ടൻ കിട്ടിയാലും എന്ത് കിട്ടിയാലും എനിക്ക് ഈ 3 സാധനം ഉണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അമിതാഭ്?
2: 3 മതിയല്ലേ?
1: 3 മതി.
2: ഉപ്പ് എന്തായാലും വേണോ, അത് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ വെളിച്ചെണ്ണ വേണോ, വെള്ളം ഇൻഗ്രീഡിയന്റ് ആയിട്ട് കൂട്ടൂലോ
1: ഇല്ല.
2: അപ്പൊ ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, ഇനിയൊരു 4-ാമത്താളെ കൂട്ടാൻ പറ്റുമെങ്കിൽ കുറച്ച് മഞ്ഞളും
1: മതി. അതാണ്. അപ്പൊ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തന്നെയാണ് ഇന്നത്തെ ആ ഒരു ടോട്ടൽ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആള് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം സ്പൈസസ് ആൻഡ് ഹെർബ്സ് ഡേ ആണ്. അപ്പം ഏറ്റവും മലബാർ ട്രഡീഷണൽ അല്ലെങ്കിൽ ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ജനറേഷൻ ആയിട്ട് കൈമാറുന്ന ഒരു സ്പൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ ബ്രാൻഡ് ഇസ് ഓൾസോ കോൾഡ് ആബിദ റഷീദ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള ഈ പറഞ്ഞ സ്പൈസസിന്റെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരുപാട് പേര് സ്വന്തമായി പൊടിക്കുന്ന ഗരം മസാലയെ കുറിച്ച് പറഞ്ഞു, ആ ഒരു കൂട്ടിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഒരുമിച്ച് കേട്ട് കേട്ട് കൂട്ടുകൂടി അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. ഇഷ്ടം

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ആക്ഷൻ
5: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. Radio Suno Cinematic Universe Matinee Mashup Nyayar Mudal Vyadam Vare Uchchaki 2 Mani Mudal
8: Brought to you by Safari World Class Shopping Experience Doha Qatar
0: And
9: Malabar Gold and Diamonds The Responsible Jeweler മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: Hi, this is Shweta Menon. You're listening to Qatar's favorite radio station, Kettu Kettu Kuttu Kuda.
1: Chennai Beats.
11: Tamil, head of the R.
12: In the art of Podumakulanda.

വേൾഡ് വൈഡ് ആണെങ്കിലും ഈവൻ ഖത്തറിലാണെങ്കിൽ പോലും പലയിടങ്ങളിലും ഇപ്പം പിക്കിൾ ബോൾ കളിക്കാനായിട്ട് ആൾക്കാർ പോകാറുണ്ട്. കളിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കണം കേട്ടോ. ഐ ഡോണ്ട് നോ, ലൈക്ക് ഐ ഹാവ് നെവർ ട്രൈഡ് ഇറ്റ്. ബാഡ്മിൻ്റൺ കളിക്കുന്നതല്ലാണ്ട് ഈ പിക്കിൾ ബോൾ കളിച്ചിട്ടുള്ള ശീലമില്ല. എനിവേ, എൻ്റെ ചോദ്യം അതൊന്നുമല്ല, നിങ്ങൾക്കറിയോ എങ്ങനെയാണ് ഈ പിക്കിൾ ബോളിന് പിക്കിൾ ബോൾ എന്ന് പറയുന്ന പേര് വന്നതെന്ന്? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫണ്ണി സ്റ്റോറി. ലൈക്ക് രണ്ട് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ രണ്ട് സ്റ്റോറിയിൽ ഒരെണ്ണമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് വെറുതെ ഒരു കഥ അടിച്ചിറക്കിയ പോലെ അല്ലെങ്കിൽ സാധാരണ പറയുന്നൊരു സംഭവമുണ്ട്. ഈ ഒരു പിക്കിൾ ബോൾ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ടുള്ളത്, അതായത് ആ ഒരു ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾക്ക് ആളുടെ ഒരു ഒരു വീട്ടിലെ ഇതുണ്ടായിരുന്നു, പെറ്റ് ഉണ്ടായിരുന്നു, പിക്കിൾ എന്നായിരുന്നു ആ ഒരു ഫാമിലി പെറ്റിൻ്റെ പേര്. അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അതൊക്കെ ഈ പിക്കിൾ ബോൾ വന്നതിന് ശേഷമൊക്കെയാണ് ആ പെറ്റ് വന്നതെന്നൊക്കെ അങ്ങനെയും പറയപ്പെടുന്നു. സോ പക്ഷേ ഈ പറഞ്ഞ പോലെ അതല്ല ആക്ച്വൽ സ്റ്റോറി, മറ്റൊരു സ്റ്റോറിയുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആർക്കെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പോയിട്ട് പെട്ടെന്ന് മറ്റേ ഇതിൽ സെർച്ച് ചെയ്ത് ചാറ്റ് ജിപിടിനോടൊക്കെ ചോദിച്ച് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ പറയാൻ നിൽക്കരുത്. അല്ലാതെ പറയാൻ പറ്റുമോ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിക്കിൾ ബോളിന് എന്തുകൊണ്ട് പിക്കിൾ ബോൾ എന്ന് പേര് വന്നു എന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റീസൺസ് ഞാൻ നോക്കട്ടെ, അല്ലാതെ പോയി സെർച്ച് ചെയ്ത് തിരിച്ച് വന്നിട്ട് എനിക്ക് ആൻസർ തരരുത്. ബിക്കോസ് ദർ ഇസ് നോ ലൈക്ക് വിന്നേഴ്സ് ഓർ ഗിഫ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിക്കിൾ ബോളിന് എങ്ങനെയാണ് പിക്കിൾ ബോൾ എന്ന് പേര് വന്നതെന്നുള്ളതിൻ്റെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ. ഓക്കെ, 5000 9 1 7 ലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 5000 9 1 7.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി വാങ്ങാനുള്ള സമയം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. What's up?

വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.

ഇന്നും ക്ലോസർ. ആഹാ, ഹിയർ. വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കെൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: ഷോപ്പിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Let's play football.
0: Football Mania.
3: ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. June 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് July 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
2: Let's play football.
0: Football Mania.

പിക്കിൾ ബോൾ എങ്ങനെയാണ് പിക്കിൾ ബോൾ ആയത്? ആ പേരിന്റെ പിന്നിലെ കഥ എന്താണ്? ഇതൊക്കെയാണ് ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചത്. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഥകൾ പോന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ അനസിന്റെ മെസ്സേജാണ്, അച്ചാറിൽ മുക്കിയെടുത്തതാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു അറബിക്കിൽ ആണ് പേര് വന്നിരിക്കുന്നത്. ആളുടെ മെസ്സേജ് ഇത് തന്നെയാണ്, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോള് അച്ചാർ പാത്രത്തിൽ വീണു, അങ്ങനെ വന്ന പേരാണ് പിക്കിൾ ബോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിക്കിൾ ബോൾ എന്ന് പറയുന്ന പേരിന് കറക്റ്റ് ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ചിലപ്പം രണ്ട് കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരു കഥ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ദാറ്റ് ആ ഒരു പിക്കിൾ ബോളിൻ്റെ പിന്നിലെ ആ ഒരു മെയിൻ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, അവർക്കൊരു ഫാമിലി പെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പിക്കിൾ എന്നാണെന്നൊക്കെ. പക്ഷെ അത് ജെന്യുവിൻ അല്ല എന്നും, അത് ഈ പറഞ്ഞ പോലെ പിക്കിൾ ബോളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കുറേ നാൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പിക്കിൾ എന്ന് പറയുന്ന പെറ്റ് വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഇതൊന്നുമല്ല മെയിൻ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയുന്നത്. ദ എക്സ്പ്ലനേഷൻ ഇസ് ദാറ്റ് മോർ ലൈക്ക് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി ഇതാണ്. ഈ ഒരു ഗെയിമിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്നത്, അതായത് ജോയൽ പ്രിച്ചാർഡ് എന്ന് പറയുന്ന ക്രിയേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പിക്കിൾ ബോൾ എന്ന് പറയുന്ന പേര് വന്നത് പിക്കിൾ ബോട്ടിൽ നിന്നാണ്. പിക്കിൾ ബോട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞു തോണിയൊക്കെ കണ്ടിട്ടില്ലേ, ആ അങ്ങനത്തെ തോണിയിൽ തന്നെ ഏറ്റവും അവസാനം അവർ പിക്കിൾ ബോട്ടിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള, അതായത് ചില ബോട്ടിൽ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ കയറാണ്ട് നിൽക്കുന്ന കുറേ ഈ തുഴയുന്ന ആൾക്കാരുണ്ടാവും, അതായത് റോവേഴ്സ് ഉണ്ടാവും. ഈ റോവേഴ്സിനെ ഒക്കെ തന്നെ അവർ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടീമിൽ നിന്നും അവർ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പിക്കിൾ ബോട്ടിലേക്ക് ഇടും. അങ്ങനെയാണ് ഈ ഒരു പിക്കിൾ ബോട്ട് സെറ്റാവുന്നത്. അതായത് പല പല ബോട്ടിൽ നിന്നുമുള്ള ആൾക്കാർ റോവേഴ്സ് ഒരുമിച്ച് വരുന്നതാണ് ഈ പിക്കിൾ ബോട്ട്. അപ്പോൾ ഈ പിക്കിൾ ബോളും ആക്ച്വലി അങ്ങനെ തന്നെയാണ് ടെന്നിസ്, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ് ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു അഡാപ്റ്റേഷനാണ്. ഇത് മൂന്നിൻ്റെയും കൂടിയുള്ളൊരു ഒരു കമ്പൈൻ അഡാപ്റ്റേഷനാണ് പിക്കിൾ ബോൾ എന്ന് പറയുന്നത്. ആരെങ്കിലും പിക്കിൾ ബോൾ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കളിച്ച് നോക്കൂ കേട്ടോ. എനിക്കെന്തായാലും ഞാൻ അതിൻ്റെ സ്ഥലം ഇങ്ങനെ തപ്പുമായിരുന്നു എവിടെ പോകണം എന്നുള്ളത്. ഞാൻ ആകെ എനിക്ക് തോന്നുന്നു തുമാമാ മോളിലാണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അതും ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, പക്ഷെ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എവിടെയോ ആരോ ഇട്ട എപ്പോഴത്തെയോ ഒരു സ്റ്റോറി കണ്ട പോലൊരു ഓർമ്മ. അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ പിക്കിൾ ബോൾ പോയി കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയണേ. കാരണം ബാഡ്മിൻ്റൺ കോർട്ടുകൾ ഒരുപാടുണ്ട് നമുക്കറിയാം, പക്ഷേ ഈ പിക്കിൾ ബോളിനായിട്ടുള്ള കോർട്ടുകൾ ഉണ്ടാവും. ആ കോർട്ടുകൾ ആരെങ്കിലും പിക്കിൾ ബോൾ കളിക്കാൻ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ടു ഗോ ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. സോ അതൊന്ന് പറഞ്ഞു തരൂ. അപ്പം ഈ ഒരു നെയിം ആക്ച്വലി ഈ പറഞ്ഞ അഡാപ്റ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർട്ട്, അതായത് ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ ആൻഡ് ടെന്നീസ്, അതുകൊണ്ടാണ് പിക്കിൾ ബോൾ ആയത്. യെസ്, തുമാമയിലുണ്ട് സജീർ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, സജീർ കറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു അത് എവിടെയോ ഉണ്ട് എന്നുള്ളത്, പക്ഷെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു കേട്ടോ സജീറെ. അപ്പം നേരെ നമുക്കൊരു സിനോ ബോളിവുഡൊക്കെ കേട്ട് തിരിച്ച് വന്നാലോ. സോ സ്റ്റേ ട്യൂൻഡ്, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഈ ഒരു ടൈമിൽ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ റിമൈൻഡർ തരുകയാണ്. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോളൂ കേട്ടോ. പുറത്തൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഹൈഡ്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഭയങ്കരമായിട്ട് അത് ആ ഒരു റിസൾട്ട് കാണിക്കും എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറുതായിട്ട് വണ്ടി ഇപ്പം നിർത്തിയിട്ടേക്കാണ്, സിഗ്നലിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ആ ഒരു മിററിലേക്ക്. നിങ്ങളുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടോ? ആ, അതിൻ്റെ റീസൺ ഇതാണ്, വെള്ളം കുടിക്കുന്നില്ല, തീരെ ഹൈഡ്രേഷൻ ചെല്ലുന്നില്ല. അപ്പോൾ വരണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് ആ ഒരു ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഹൈഡ്രേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അത് ഉള്ളിലേക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചുകൊണ്ടും പുറമേ ചുണ്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കെയർ നമ്മൾ കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സ്നോ മേക്ക് ഓവറിൽ ഞാൻ പറയുന്നത് ചെറിയൊരു കുട്ടി സംഭവം ചെയ്യാൻ പറ്റുന്ന ഒരു ലൈക്ക് നമ്മുടെ ചുണ്ടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു DIY മാസ്ക് തന്നെയാണ്, ഒള്ളി ഫോർ ലിപ്സ്. ഓക്കെ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ സ്കിന്നിനൊക്കെ നല്ലതാണെങ്കിൽ പോലും ലിപ്സിന് വേണ്ടി ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടും അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് കോക്കനട്ട് ഓയിലും, അതും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വെറും കോക്കനട്ട് ഓയിൽ എടുക്കൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഹണിയും. തേൻ ഇസ് റിയലി റിയലി റിയലി ഗുഡ്. അപ്പം ഈ തേനും അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലിപ് ബാം പോലെ തന്നെ അതാകും. അപ്പോൾ അത് നല്ലപോലെ നറിഷ് ചെയ്യും, നല്ല മോയിസ്ചറൈസർ നൽകും, നല്ല റിച്ച് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ 1 teaspoon ഓർഗാനിക് ഹണിയും 1 teaspoon നല്ല കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ആയാൽ അത്രയും നല്ലത്. ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ചെറിയൊരു വാംനെസ് ഉണ്ടാവും, ഒരു 15 seconds മതി കേട്ടോ. അതിലേക്ക് ഹണി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂളായതിന് ശേഷം നേരെ ലിപ്സിലേക്ക് ഇട്ടൊരു 30 minutes വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് ചെറിയ തണുപ്പുള്ള വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. വളരെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതുപോലെ മറ്റ് ചില ഈ പറഞ്ഞ പോലെ ഭയങ്കര രസകരമായിട്ടുള്ള ലിപ് മാസ്കുകളും ഉണ്ട്, പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. സ്നോ മേക്ക് ഓവറിൽ മോർ ഓഫ് മാസ്ക് ഫോർ യുവർ സ്കിൻ, ഹെയർ, ലിപ്സ് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ നേരെ പോകുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്നൊരു

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
4: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: Adhe, enna birthday celebration enda chelavu ende?
4: Samsamindu mandi mandi!
5: Uff, aage seddaana mone.
0: Samsamindu oru mandi kazhicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
3: Adhe, situation edayalum hero onnu maatram. Samsam mandi. Qatar's favorite mandi destination. Mandi, madbi, madfood, madgood.
6: Let's play football.
0: Football Mania. നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. June 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് July 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
6: Let's play football.
0: Football Mania.

വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. നമ്മളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് ചില സമയം ഈ പറഞ്ഞ എത്ര ചൂടാണെങ്കിലും പുറത്തൊക്കെ നല്ല ചൂട് വെള്ളം തന്നെ കുടിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ തന്നെ ഇടയിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ എത്ര ചൂടാണെങ്കിലും ശരി തന്നെ നല്ല തണുത്ത വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ആ വഴി ഓടിപ്പോവും. എനിക്ക് നല്ല കെറ്റിലിൽ നിന്ന് ഇങ്ങനെ തിളച്ച വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടിരിക്കും. ഞാനും ആലോചിക്കും, ഓ എനിക്കൊരു കുപ്പി നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ കെറ്റിലിൽ നിന്നും തിളച്ച വെള്ളം എടുത്തിട്ട് കുടിക്കുന്ന ഒരാളെ കാണുന്നത്. എന്തായാലും ഈ പറഞ്ഞ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെടുന്ന ഒരാൾക്കാരുണ്ടാവും. അതായത് വെള്ളത്തിന് ചൂട് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചൂട് വെള്ളത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്ന ചില ആൾക്കാർ. അത് ശരിയാണോ അല്ലയോ എന്നൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഡോക്ടർ ഷീല കുര്യൻ ആളീ പറഞ്ഞ പോലെ നാട്ടിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ ജനറൽ മെഡിസിൻ ഹെഡ് തന്നെയാണ്. അപ്പോൾ ആളുടെ ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക തീസസ് ഓർ മേ ബി ദ ഫുൾ അതിനെക്കുറിച്ചിട്ടുള്ള വലിയൊരു തിയറി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിളച്ച വെള്ളത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ബാക്ടീരിയകളൊക്കെ തന്നെ നശിച്ചു വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ എല്ലാ ബാക്ടീരിയകളും കലരുക മാത്രമാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് ആരോഗ്യത്തെ ബാധിക്കും. കൂടാതെ വെള്ളം

ഇതും മിക്സ് ചെയ്ത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ തന്നെ ചൂടാക്കിയ ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ വല്ലാതെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഈ ചൂടുവെള്ളം പോലെ തന്നെ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ വീണ്ടും വീണ്ടും ചൂടാക്കൽ പരിപാടി, അതായത് ഒരു തവണ അല്ല രണ്ട് തവണ അല്ല, വീണ്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക ചൂടാക്കുക, വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക വീണ്ടും എടുക്കുക ചൂടാക്കുക, ഈ ഒരു ശീലവും അത്ര നല്ലതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു, അതിനുള്ള റൈറ്റ് ആൻസർ ആളെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ചൂടൊന്നും അല്ല, നല്ല തണുത്ത ഒരു ചായയോ കോഫിയോ, സോറി ചായ അല്ല കോഫിയോ വെള്ളമോ ഒക്കെ തന്നെ, ജ്യൂസോ ഒക്കെ തന്നെ കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു തണുത്ത റെസിപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
0: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: മോഹിപ്പിക്കും പെണ്ണാണ്.
4: ഹായ്, ഞാൻ ആസിഫ് അലി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ് ഹോം ഡെലിവറി

0: എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തോ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിലേക്ക് വന്നു പോകും. അതങ്ങനെയാണ്. ആ അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരേ വർഷം തന്നെ ഷൂട്ട് ചെയ്ത പല പല ഇത് സിനിമകൾ വെച്ച് നോക്കിയിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു ടോട്ടൽ കൊളാജ് വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പള്ളിച്ചട്ടമ്പിയിലെ ലാസ്റ്റിലത്തെ സീനാന്ന് തോന്നുന്നു. അതും അതിനോടൊപ്പം ഈ ഒരു ആടുജീവിതത്തിലെ സീനും ഒക്കെ വെച്ചുകൊണ്ട് എന്തൊരു മനുഷ്യനാണല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. എനിവേ, നമുക്ക് എന്തായാലും നേരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ ആ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്ന സമയം ആൻഡ് ഇറ്റ് ഇസ് എ ടേസ്റ്റ് ഓഫ് ദി അവർ സെഗ്മെന്റ്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്.
0: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഒരു കോഫി കുടിച്ചാലോ. അതും നല്ല ഐസ്ഡ് ആയിട്ടുള്ള കോഫി. ഓക്കെ, അപ്പൊ ഇതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധനങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ആവശ്യമായിട്ടുള്ള ചേരുവകൾ കാപ്പിപ്പൊടിയാണ് 2 ടീസ്പൂൺ വേണം, സോറി. പിന്നെ നമ്മുടെ ചൂടുവെള്ളം ഒരു 6 ടീസ്പൂൺ എങ്കിലും വേണം. പിന്നെ കാരമൽ, ഈ പറഞ്ഞ പോപ്കോൺ, അത് ഒരു അരക്കപ്പെടുത്താൽ നല്ലതായിരിക്കും. കാരമൽ പോപ്കോൺ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും കിട്ടാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ബട്ടർ, ഓക്കെ, അതും സോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാനായിട്ട് മറക്കരുത്. 1 ടീസ്പൂണാണ് വേണ്ടത്. ഉപ്പ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കോഫിയിൽ ഉപ്പോ, പക്ഷേ ഒരു നുള്ള് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഒരു ടേസ്റ്റിനെയും. പിന്നെ ബ്രൗൺ ഷുഗർ ഒരു 2 ടീസ്പൂൺ, തണുത്ത പാല് 1/2 കപ്പ്, പിന്നെ ഐസ് ക്യൂബുകളാണ് വേണ്ടത്. അപ്പോൾ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കോഫി ഇൻഫ്യൂഷനാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ ചേർത്തിട്ട് നമ്മളൊരു സംഭവം സെറ്റ് ചെയ്യാൻ പോകണം. കോഫി ദ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അടുപ്പുള്ള ഒരു ജാറ് തന്നെ അല്ലെങ്കിൽ പാത്രം എന്തെങ്കിലും ഒരു സംഭവം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഈ കാപ്പിപ്പൊടിയും ഈ ചൂടുവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ കൂട്ടത്തിൽ ബട്ടറും അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എടുത്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ടിട്ട് ഒരു നുള്ളുപ്പ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ആ ഒരു നുള്ളുപ്പും കൂടി ഇട്ടതിന് ശേഷം വേണം നല്ല രീതിയിൽ ഈ പറഞ്ഞ സംഭവം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാരമൽ പോപ്കോൺ ഉണ്ടല്ലോ, ആ അതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് വേണം ഇത് നന്നായി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ജാറാണെങ്കിലും എന്താണെങ്കിലും കുലുക്കി നല്ല മിക്സ് ചെയ്ത് ആ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ആവുമല്ലോ, ആ അങ്ങനെ അലിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടില്ലേ, ഒരു കുപ്പിയിലേക്കൊക്കെ കാപ്പിപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ അലിഞ്ഞ് സെറ്റായിട്ടൊരു ഫോം പോലെ വരുന്നത്, ആ അതുപോലത്തെ ഒരു രീതിയിലേക്ക് എത്തണം. പിന്നെ ഈ പോപ്കോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കാരമൽ ഫ്ലേവറും കൂടി നല്ല രീതിയിൽ ഈ കാപ്പിയിലേക്ക് സെറ്റായിട്ട് അങ്ങോട്ട് എന്താ പറയുക മിക്സായി കയറും. പിന്നെ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ അതൊന്ന് മാറ്റി വയ്ക്കാനും കൂടി ഒന്ന് ഓർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ഈ പറഞ്ഞ സംഭവങ്ങൾ സെറ്റായതിന് ശേഷം ഐസ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു സംഭവം ഫുള്ളി ഒഴിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ ഒരു തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരമലിൻ്റെ ഫ്ലേവർ, കോഫീൻ്റെ ഫ്ലേവർ, അതിൻ്റെ കൂടെ ഒരു ക്രഞ്ചി ഫ്ലേവർ, അപ്പോൾ ആ പോപ്കോണൊക്കെ നന്നായിട്ടൊന്ന് ചെറിയ പൊട്ടി പോലെ ആയിപ്പോവും. ആ അതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ മധുരവും എല്ലാം കൂടിയായിട്ടുള്ള നല്ല തണുത്ത കോഫി, അതായത് ഐസ്ഡ് കോഫി റെഡി ആവുക. പക്ഷേ ഇതിൻ്റെ ഒരു പേരുണ്ട്, പോപ്കോൺ ഐസ്ഡ് കോഫി, അതായത് കാരമലൈസ്ഡ് പോപ്കോൺ ഐസ്ഡ് കോഫി. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ 30 മിനിറ്റ് വെക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് നല്ല ഫ്ലേവർഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഫ്ലേവർഫുള്ളാക്കി ഈ ഒരു ഹോം ഡെലിവറി അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുന്നു. മരക്കാറിൽ നിന്ന് നല്ലൊരു പാട്ട് കൂടി വെച്ച് തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ. നമുക്ക് ഇനി നേരെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിനി മാഷപ്പിൽ വീണ്ടും കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: You are

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
1: മഴ പാടും കുളിരായി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: You are

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: என் இனிய தமிழ் மக்கள்,
1: ഈ ശബ്ദം കേട്ടാൽ ഏത് തിരക്കിലും തമിഴ്നാട്ടിൽ ആളുകളൊന്ന് തിരിഞ്ഞു നോക്കും, ചെവി കൊടുക്കും, കൈയടിക്കും. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭാരതി രാജയുടെ ശബ്ദം. തമിഴ് സിനിമാ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു ഭാരതി രാജ. 1977 16 വയതിനിലെ എന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള സംവിധാന രംഗത്തെ അരങ്ങേറ്റം. ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥകളും അവിടുത്തെ ജീവിതവും ഒക്കെ റിയലിസ്റ്റിക്കായി വെള്ളിത്തിരയിൽ എത്തിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത. സ്റ്റുഡിയോയിൽ മാത്രം ഉൾക്കൊണ്ടിരുന്ന തമിഴ് സിനിമയെ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്, യഥാർത്ഥ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നത് ഭാരതി രാജയുടെ സിനിമകളായിരുന്നു. മാത്രമല്ല ഒരുപാട് താരങ്ങളെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയതും അദ്ദേഹമായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളായ രാധിക, കാർത്തിക്, രാധ, രേവതി, വിജയശാന്തി തുടങ്ങി ഒട്ടനവധി പ്രതിഭകളെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയതും ഭാരതി രാജ തന്നെയായിരുന്നു. ഇയക്കുനർ ഇമയം, അതായത് സംവിധായകരുടെ കൊടുമുടി എന്ന് തമിഴ് സിനിമാ പ്രേമികൾ സ്നേഹത്തോടുകൂടി വിളിച്ച ഭാരതി രാജ. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയാണ് മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമയുടെ ദിശ മാറ്റിയ സംവിധായകനായിരുന്നു ഭാരതി രാജ. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീണ പശ്ചാത്തലം അക്കാലത്ത് തമിഴ് സിനിമയിൽ സ്റ്റുഡിയോയ്ക്കുള്ളിലായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് സിനിമയെ കൊണ്ടുവന്നത് ഭാരതി രാജയായിരുന്നു. ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, അദ്ദേഹം അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഗ്രാമം സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു സംശയം, പുറത്തേക്ക് ഇറങ്ങിക്കൂടെ, അങ്ങനെ ഷൂട്ട് ചെയ്ത് കൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, കാരണം ജോലി പോയേക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരാളുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ, തൊട്ടടുത്ത് ഗ്രാമങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത്ര പോസിറ്റീവ് ആയിരുന്നില്ല മറുപടി. അദ്ദേഹം പിന്നെ ചിന്തിച്ചത് സ്വന്തമായി സിനിമ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകാം എന്നുള്ളതായിരുന്നു. പിന്നീട് തമിഴ് സിനിമയെ ഗ്രാമീണ പശ്ചാത്തലത്തിലേക്കൊക്കെ എത്തിച്ചതും അല്ലെങ്കിൽ അത്തരം സിനിമകൾ തമിഴ് സിനിമയ്ക്ക് നൽകിയതും ഭാരതി രാജ തന്നെയായിരുന്നു. സിനിമയോടുള്ള വലിയ ആഗ്രഹം മൂലം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും കഥകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കഥകളൊക്കെ കാണുന്ന നിർമ്മാതാക്കളോടൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയും. ആ ഇടയ്ക്കാണ് അദ്ദേഹം ഒരാളെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേര് രാജാക്കണ്ണനായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് രാജാക്കണ്ണൻ ഒരു പുതിയ സിനിമയുടെ ആലോചനയുമായിട്ട് മദ്രാസിലുള്ള സമയമാണ്. 3 കഥകൾ പറഞ്ഞതിൽ ഒരു കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പം ചോദിച്ചു, ആര് ഈ സിനിമ സംവിധാനം ചെയ്യും എന്ന് ചോദിച്ചു. എസ് പി മുത്തുരാമൻ ഉൾപ്പെടെ പല പ്രമുഖ സംവിധായകരെയും ഭാരതി രാജ നിർദ്ദേശിക്കുന്നു. അവരെ ആരെയും ഈ ഇദ്ദേഹത്തിന് താല്പര്യം വരുന്നില്ല. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തിരക്കൊഴിഞ്ഞ ഒരു സന്ധ്യാസമയമായിരുന്നു അത്. അവരങ്ങനെ നിരത്തിലൂടെ നടക്കുന്ന സമയത്ത് 5 രൂപയുടെ നോട്ടെടുത്ത് രാജാക്കണ്ണ് ഭാരതി രാജയുടെ പോക്കറ്റിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ താൻ ഇന്ത പടത്തേക്ക് ഇയർക്കുനർ, നീയാണ് ഈ പടത്തിന്റെ സംവിധായകൻ എന്ന്. അവിടെ മുതൽ ഒരു വലിയ ചരിത്രത്തിന് തുടക്കം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് ചില സംഭവങ്ങൾക്കൊക്കെ ശേഷം നടക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ദിശ മാറ്റിമറിച്ച സിനിമ 16 വയതിനിലെ അങ്ങനെ സംഭവിക്കുകയായിരുന്നു. ആ സിനിമയ്ക്ക് ഭാരതി രാജയ്ക്കൊപ്പം തന്നെ ഇളയരാജയും ചേരുന്നു പാട്ടിന്റെ ആ ഒരു വിഭാഗത്തിൽ. അങ്ങനെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് സിന്ദൂര പൂവേ എന്ന പാട്ടിന് ജാനകി അമ്മയ്ക്ക് ലഭിക്കുന്നു. ആ സിനിമയെ സംബന്ധിച്ച് മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ആ സിനിമയ്ക്ക് അന്ന് കമൽഹാസന് 30,000 ആയിരുന്നു ശമ്പളം. ശ്രീദേവിക്ക് 8,000, സാക്ഷാൽ രജനീകാന്തിന് 3,000 രൂപയായിരുന്നു. 1977 5,00,000 രൂപയ്ക്ക് നിർമ്മിച്ച 16 വയതിനിലെ ഒരു വർഷത്തിലധികം തമിഴ്നാട്ടിൽ തിയേറ്ററുകളിൽ ഓടി ചരിത്രം സൃഷ്ടിച്ചു. അതോടുകൂടിയാണ് നടീ നടന്മാരുടെ താരമൂല്യത്തിൽ കേന്ദ്രീകരിച്ചു നിന്ന ആ തമിഴ് തിരയുലകം സംവിധായകന്റെ മികവിലേക്ക് നോക്കാനായിട്ട് തുടങ്ങിയത്. അതിന് കാരണക്കാരനായത് മറ്റാരുമല്ല, ഭാരതി രാജയായിരുന്നു.

0: രാവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: The big
1: Lulu MasterCard Platinum Credit Card, crafted for smarter, more rewarding living. Terms and conditions apply.
2: The big, the big. big.

റോയലി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് June 12 രാവിലെ 8 ഉച്ചയ്ക്ക് 2 ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.
2: അതൊക്കെ മേലെ സൊടക്ക് പോട്ടിത്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: തമിഴിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ഭാരതി രാജ, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയാണ് ഇന്ന് മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു സമയം എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഗ്രാമീണ കഥകൾ മാത്രമേ വഴങ്ങൂ എന്നൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം അങ്ങനെ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്നതാണ് പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പൊ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം അതിന് നൽകിയ മറുപടി ഒരു സിനിമയിലൂടെ തന്നെയാണ്, സിഗപ്പ് റോജാക്കൽ എന്നുള്ള ചിത്രത്തിലൂടെയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ മറ്റൊരു വലിയ പ്രത്യേകത, അദ്ദേഹത്തിന്റെ സിനിമകൾ ഏത് വിഷയം പറഞ്ഞാലും എത്ര വലിയ താരം അഭിനയിച്ചാലും അത് ഭാരതി രാജ ചിത്രം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് താരങ്ങളെ പരിചയപ്പെടുത്തി സിനിമയ്ക്ക്. ഞാൻ നേരത്തെ തന്നെ പേരുകൾ പറഞ്ഞിരുന്നു, രേവതി, രാധ, രാധിക, രഞ്ജിത, രഞ്ജിനി, അങ്ങനെ ഒട്ടേറെ മികച്ച നായികമാരെ അദ്ദേഹം തന്റെ സിനിമകളിലൂടെ പരിചയപ്പെടുത്തി. ഇവരിൽ പലരുടെയും പേര് മാറ്റിയതും അദ്ദേഹം തന്നെയായിരുന്നു കേട്ടോ. തന്റെ നായികമാരുടെ പേരുകൾ ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു. മലയാളികൾ ഏറെ ആദരിക്കപ്പെടുന്ന സംവിധായകനാണെന്ന ബോധ്യം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു മലയാള സിനിമ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അദ്ദേഹം ഒരിക്കൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പല കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യമായില്ല, പക്ഷേ തനിക്കതിൽ നിരാശയില്ലെന്ന് ഒരിക്കൽ അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം തമിഴ് സിനിമകൾ എടുക്കുന്ന ഒരു മലയാളി സംവിധായകനാണ് താനെന്ന് അദ്ദേഹം ഒരിക്കൽ തമാശ രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട്. മികച്ച സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം മികച്ചൊരു നടൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചവർ അദ്ദേഹത്തെ കുറിച്ച് ആവർത്തിച്ച് പറയാറുള്ളൊരു കാര്യമുണ്ട്, രാജാ സർ അഭിനയിച്ച് കാണിച്ചു തരുന്നതിന്റെ ഒരംശം പോലും ചിലപ്പം പെർഫോം ചെയ്യാൻ തങ്ങൾക്ക് കഴിയാറില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ തുടരും എന്ന സിനിമ കൂടി നമുക്ക് പറയണം. കാരണം മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ ഓർമ്മ വരുന്നത് തുടരും സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ബെൻസിന്റെ ആശാനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്, പളനിസ്വാമി എന്ന് പറയുന്ന കഥാപാത്രം. സിനിമയിലാണ്, നമ്മുടെ തുടരും സിനിമയിലാണ് അദ്ദേഹം അവസാനമായിട്ട് സ്ക്രീനിലേക്ക് എത്തിയതും. അതിനെക്കുറിച്ച് സംവിധായകൻ തരുൺ മൂർത്തി പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, തുടരും സിനിമ എഴുതി തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ തമിഴിൽ നിന്ന് ഒരു നടൻ വേണം എന്ന് പറഞ്ഞപ്പോൾ തരുൺ മൂർത്തിയുടെ മനസ്സിലേക്ക് എത്തിയത് ഭാരതി രാജ സർ തന്നെയായിരുന്നു. ഭാരതി രാജ സർ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എഴുതി തുടങ്ങിയതും. പക്ഷേ ഷൂട്ട് തുടങ്ങി പകുതി ആയപ്പോഴൊന്നും അവർക്ക് ഭാരതി രാജ സാറിനെ കോൺടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവർ വീട്ടിൽ ഉപയോഗിക്കുകയും അദ്ദേഹം വരും എന്നുള്ള ആ ഒരു മാനിഫെസ്റ്റേഷനിലാണ് അവർ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷൂട്ട് പകുതിയായ സമയത്താണ് അവർ ഭാരതി രാജ സാറിനെ നേരിട്ട് കാണുന്നതും കോൺടാക്ട് ചെയ്യുന്നതും ചെന്നൈയിൽ പോയി കാണുന്നതും ഒക്കെ. അങ്ങനെ അദ്ദേഹം സിനിമ ചെയ്യാം എന്ന് പറയുന്നു. പറഞ്ഞതിനൊരു കാരണം കൂടിയുണ്ട്, ലാലേട്ടനെ കാണാം, കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമയ്ക്ക്, തുടരും സിനിമയ്ക്ക് അദ്ദേഹം ഓക്കെ പറഞ്ഞത്. ഒരു സിനിമാക്കാരൻ എങ്ങനെ ആവണം എന്നൊരു പാഠപുസ്തകം കൂടിയായിരുന്നു ഭാരതി രാജ. തമിഴ് സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും നിലനിൽക്കും, എന്നും ഓർമ്മിക്കപ്പെടും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
3: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ദാസ്. ഞാനൊരു മോണരോഗ വിദഗ്ധനാണ്, നസീം മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
3: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ്.

0: വചനങ്ങളിലൂടെ. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ആഫ്റ്റർനൂൺ ലിസണേഴ്സ്, അസ്സലാമു അലൈക്കും. ഏറ്റവും അടിപൊളിയായിട്ടുള്ള മറ്റൊരു ആഫ്റ്റർനൂൺ ടൈം സിനിമ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഞാൻ ദേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM ലേത മാറ്റണി മാഷപ്പിന്റെ ടൈം. അങ്ങനെ ദേ ഇന്ന് നമ്മൾ കുറേയേറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ ചർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും ഓരോ സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഞാൻ പേഴ്സണലി ആലോചിച്ചൊരു കാര്യമാണ്, എത്രമാത്രം സിനിമകളാണ്, എത്രമാത്രം ടാലൻസ് ആണ് ഈ ഒരു ടൈമിൽ നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. നോട്ട് ജസ്റ്റ് കമ്പയറിംഗ്, പക്ഷെ എന്നാലും എല്ലാ വർഷത്തെയും കണക്കുകൾ നോക്കുമ്പോൾ ഈ വർഷം എവിടേക്കോ കുറേയേറെ സിനിമകൾ പ്രൊഡ്യൂസ് ആവുന്നു. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ടാണ്. ഒന്നും തന്നെ ഭയങ്കരമായി കുറ്റം പറയാനൊന്നുമില്ല. ആൻഡ് ഓൾസോ എല്ലാ പെർസ്പെക്റ്റീവിൽ നിന്നും എല്ലാ പ്രൊപ്പോർഷൻസിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന സിനിമകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടേം ദം ന്യൂട്രൽ ഫിലിംസ്. ജോൺറീസ് ഒക്കെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കാം, ബട്ട് എങ്കിൽ പോലും എല്ലാത്തിലും ഒരു ന്യൂട്രാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ട് കേട്ടോ. യെസ് നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, ദാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ആഫ്റ്റർനൂൺ വിഷ് ചെയ്യാണ്. ആഫ്റ്റർനൂൺ വിഷസ് മാത്രമല്ല, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ദിവസം ദേ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഇനിയിപ്പോ നാളെ ആവുമ്പോ വീക്കെൻഡിന്റെ ആ വൈബും കാര്യങ്ങളും ഒക്കെ ഓണാവും, സിനിമ കാണാനുള്ള ത്വര ഒരൽപ്പം കൂടുതൽ തന്നെയായിരിക്കും. എന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ഹെൽത്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. വൈ? ബിക്കോസ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. വെള്ളം കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ദ മാറ്റിനി മാഷപ്പിലേക്ക് ഞാൻ നിങ്ങളെ സിനിമാ ലോകത്തിന്റെ വിശേഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. This is Kata's happiness frequency 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: 917 evenings. Joy Alukas 917 evenings presented by
7: Joy Alukas. World's favorite jeweler.
8: Joy Alukasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
10: In association with
11: Doha Bank.
10: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
12: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
14: Radio Suno

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
7: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇതേ പങ്കുവെക്കാൻ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ടൈമാണ്. ആഹാ, അടിപൊളി പാട്ടുകളാണല്ലോ പ്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇതേ ഓൾറെഡി വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ, ആ ഒരു പാട്ടൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയപ്പോ ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ പാട്ടുകളായിട്ടൊക്കെ എവിടെയോ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് മെമ്മറീസ് നൊസ്റ്റാൾജി ഒക്കെ വന്നു പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. എനിവേ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ബിസിനസ്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ് മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്നത്?

ആൻഡ് ഓൾസോ നമ്മൾ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ആ സിനിമകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ വി ഗോ ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ്. വരവ് എന്ന സിനിമയാണ്, ജോജു ജോർജിന്റെ മാസ് ആക്ഷൻ ത്രില്ലർ. വരവ് June 12 തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ഐ എം ഗോയിങ് ടു ടേക്ക് യു ദ വെരി ഔട്ട്സെറ്റ്. ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയിട്ടുള്ള ടീസറും ട്രെയിലറും ഒക്കെ തന്നെ ഓൾറെഡി ഒരുപാട് ചർച്ചാ വിഷയവും അതിന്റെ കൂടെ തന്നെ ഒത്തിരി കമെന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് ആർ ഓൺ ആ ഹയർ സൈഡ്. കിഡിലും ഡയലോഗ്സും മാസ് ആക്ഷൻ രംഗങ്ങളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ആ ഒരു ടീസറും ട്രെയിലറും ഒക്കെ കണ്ടുപോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് വരവെന്ന സിനിമയുടെ വരവിനെ എല്ലാവരും കാത്തിരിക്കാനുള്ള വൺ ഓഫ് ദ റീസൺ. ജോജു ജോർജ്, ഷാജി കൈലാസ്, ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും മലയാള സിനിമയിൽ ആദ്യം തന്നെയാണ്. ബിഗ് ബഡ്ജറ്റിൽ 98 ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ചിത്രം ദേ പുറത്തിറങ്ങാനിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഇനി 2 ദിവസം മാത്രമാണ്. June 12 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ദാ ഇപ്പോ ഓൾമോസ്റ്റ് ഇങ്ങനെ കൺഫേം ആകുന്നുണ്ട്. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ്, എന്താണ് ചിത്രം നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് എന്നറിയാനായിട്ട് കുറച്ചേറെ മണിക്കൂറുകൾ മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. 48 hours ടു ബി പ്രിസൈസ്. ലേറ്റസ്റ്റ് സിനിമ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനം
1: 91.7 FM
0: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: Neram velukumbol karil kayarumbo office il pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
2: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
4: morning savari
5: malabar golden diamonds morning savari
6: brought to you by malabar golden diamonds the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're
11: home. This is
12: Matinee.
11: Only on
0: Radio Suno 91.7 FM.
11: Brought to you by
13: Safari, world-class shopping experience, Doha, Qatar.
11: And
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM-ൽ ഇത് മാറ്റനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ജൂൺ 12 ദിവസം ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങേണ്ട ഒരു സമയമായിരുന്നു. ടിക്കിടാക്ക, വരാഹം, നേരെ ചൊവ്വേ, സിബിൽ സ്കോർ, അങ്ങനെ ഒരുപാട് സിനിമകൾ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എവിടേക്കോ ആ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ തള്ളിപ്പോയിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് പല സിനിമകളും. ആ ഒരു സംഭവത്തിലോട്ടൊക്കെ നമുക്ക് വരാം. ബട്ട് ദെൻ ഇപ്പൊ ഒ ടി ടി റിലീസ് ഈ ആഴ്ച കാത്തിരിക്കുന്നത് ദൃഢം എന്ന ഷീൻ നിഗം ചിത്രമാണ്. ചിത്രത്തിന്റെ ഒരു ജോൺറെ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്ററി ത്രില്ലർ ആണ് സംഭവം. എന്തായാലും ജിയാ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 12 മുതൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുന്ന ഈ ഒരു മൂവി തീർച്ചയായിട്ടും മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗംഭീര വാച്ച് തന്നെയായിരിക്കും. സോ ട്രൈ വാച്ചിങ് ഇറ്റ്. സിനിമയിൽ ശോഭി തിലകൻ, കൃഷ്ണപ്രഭ, നന്ദൻ ഉണ്ണി, കോട്ടിയം രമേശ്, ദിനേശ് പ്രഭാകർ, മാത്യു വർഗീസ് എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള ഇടുക്കി വില്ലേജ് ഒക്കെ ഒന്ന് പോയി വരണം ചിത്രത്തിലൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അത്ര മനോഹരമായിട്ടാണ് അതിന്റെ സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീം ചെയ്യാനായിട്ട് മറക്കണ്ട. ജൂൺ 12, അതായത് ഇനി 2 ദിവസം കൂടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഫോർ ദിസ് മൂവി ടു ബി റിലീസ്ഡ് ഓൺ ഒ ടി ടി. ബട്ട് ബിഫോർ ഐ വൈൻഡ് അപ്പ് എനിക്ക് പറയാനുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതായത് ഇപ്പോഴും ദൃശ്യം 3 സിനിമ ദേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 231 crore ക്ലബ് എന്നാണ് ഞാൻ അറിഞ്ഞത്. യെസ്, 231 crore ക്ലബിലേക്ക് ബിഗ്ഗസ്റ്റ് മലയാളം ബോക്സ് ഓഫീസ് സ്റ്റോറി ആയിട്ട് ഈ ഒരു ആഴ്ചത്തെ കണക്കുകൾ പ്രകാരം ദൃശ്യം 3 ഈസ് ഓൺ ദ ലിസ്റ്റ്. ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. നാളെ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ആൻഡ് ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്. സീ ഓൾ ദെൻ. ടാറ്റാ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി മാഷപ്പിന്റെ ടൈം ആണ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ട് വിശേഷമേ? ഓഫീസൊക്കെ കഴിഞ്ഞോ? തിരിച്ച് ഓഫീസിൽ നിന്നും ഡ്യൂട്ടിയും സ്ട്രെസ്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ടാസ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ പോയി ഒരു ചായ കുടിക്കാനുള്ള മൂഡിലാണോ? അതല്ല, നേരെ തിരിച്ചിനി. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൂടെയുള്ള കൊളീഗ്സൊക്കെ ആയിട്ട് ഈ ജോലിക്കിടയിൽ ഒരു ചായ കുടിക്കാൻ വേണം, തലവേദന എടുത്തിട്ട് വയ്യ പോവാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചേക്കൂ 5000097 നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കും അറിയാം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എവിടെ നിന്നാണ് ചായ കുടിക്കുന്നതെന്നും കൂടി മെസ്സേജ് അയച്ചോളൂ. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനിടയിൽ ഈ ചായ കുടിയുടെ ഇടയിൽ തന്നെ നല്ലൊരു ഗെയിമിലേക്കും കൂടി കടക്കണ്ടേ. ഇന്ന് ഭയങ്കര സിമ്പിൾ ഗെയിമാട്ടോ. അതായത് ചോദ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എക്സ്ട്രാ ചോദിക്കത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് എൻ്റെ കൂടെ ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഡയൽ ചെയ്യണം 444-4917 എന്ന് പറയുന്ന നമ്പറിലേക്ക്. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം പ്ലേസ് അനിമൽ തിങ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നെയിം പ്ലേസ് അനിമൽ തിങ് അതുപോലെ കളിക്കാമെന്ന്. ഇല്ല, നമ്മൾ മാറ്റിപ്പിടിക്കും. അപ്പൊ ബേസിക്കലി നെയിം പ്ലേസ് അനിമൽ തിങ് എന്നുള്ളത് ഒന്ന് ചേഞ്ച് ചെയ്ത് ആക്ടർ, ആക്ട്രസ്, സിനിമ, സോങ് ഇതാണ് നാല് കാറ്റഗറീസ്. അപ്പം ഞാൻ ഏത് അക്ഷരം പറയുന്നോ ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന, മലയാളം അക്ഷരമായിരിക്കും, ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു നടി, ഒരു നടൻ, ഒരു സിനിമാ പേര്, അത് കഴിഞ്ഞിട്ട് ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു പാട്ട്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വേഗം ഡയൽ ചെയ്യാം 444-4917 444-4917 കേട്ടോ. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു, തിളക്കം മൂവിയിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ സോങ് കേട്ടിരിക്കുക. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്, മാച്ചിനി മാഷപ്പിന്റെ ടൈമിൽ. അപ്പൊ കോൾസ് ഒക്കെ വന്നോട്ടെ പോന്നോട്ടെ. ആഹാ, വിളി തുടങ്ങിയല്ലോ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
5: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: This is only on
8: Radio Suno 91.7 FM.
7: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പ് ടൈമിൽ നമ്മളുടെ ഇന്നത്തെ ആ ഒരു നെയിം പ്ലീസ് അനിമൽ തിങ്ങിന് പകരമുള്ള അടുത്ത ഗെയിം, അതായത് ആക്ടർ ആക്ട്രസ് സിനിമ ആൻഡ് ദ സോങ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈമിലെ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഗെയിം ടൈമിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ, കറക്റ്റ് ഉത്തരം പറയുമെന്നൊക്കെ നോക്കാം. ആരാണ്? ആസിഫ്, റെഡിയാണോ? ചോദ്യം ഞാൻ, അതായത് ആ ഒരു അക്ഷരം ഞാൻ പറയും, പക്ഷെ 30 സെക്കൻഡ് കയ്യിലുള്ളൂ കേട്ടോ.
4: ഓക്കെ, അക്ഷരം വെച്ചിട്ട് ആക്ടർ ആക്ട്രസ്
3: സിനിമ പേര്
4: സോങ്.
3: ഓക്കെ,
4: സായോ, സലീം കുമാർ, സണ്ണി ലിയോണി,
3: ഓക്കെ,
4: സി അരി മൂസ, സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതം.
3: ഓക്കെ, അടുത്തത്
4: മമ്മൂക്ക.
3: പോന്നോട്ടെ, സമയം തീർന്നു. ഓക്കെ, അപ്പൊ ആസിഫ് അടിപൊളിയായിട്ട് കോമ്പീറ്റ് ചെയ്തു കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.
3: ഓക്കെ, എവിടെയാണ് ഇപ്പോ ചായ കുടിച്ചോ?
4: ഇല്ല, ചായ കുടിച്ചില്ല, ഞാൻ സൈറ്റിസിന് വേണ്ടി അൽക്കോഹോൾ പോയിക്കൊണ്ടിരിക്കുക.
3: അപ്പൊ നല്ല ലോങ് ഡ്രൈവിലാണ്. അപ്പൊ ഏത് പാട്ട് വേണം പറഞ്ഞു, ഞാൻ പാട്ടിട്ടുതരാം.
4: പുതിയ ഏതെങ്കിലും പടത്തിലുള്ള ഏതെങ്കിലും പടം ഇട്ടു. ആസിഫ് അലിയുടെ
3: ഏത് മൂവിയാ? മറ്റേ ഹോപ്പ് സോങ് ആണോ?
4: അതന്നെ.

0: ആ ഓക്കെ ഓക്കെ ശരി ശരി, ഞാൻ എന്തായാലും വെച്ച് തരാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ ബൈ.
1: നമസ്കാരം.
0: ഉണ്ട്. ആരാണ്? ധനേഷ്. ഇന്നലെ അടിപൊളിയായിട്ട് മത്സരിച്ചല്ലോ, ഇന്നും റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് 30 സെക്കൻഡ്സ് ആയിരിക്കും. ധനേഷ്, സായാണ് ആദ്യത്തെ അക്ഷരം. ഓക്കെ. നടി ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, ആലോചിച്ചോളൂ. ഓക്കെ. സിനിമ?
1: സാമ്രാജ്യം.
0: പാട്ട്?
1: അയ്യോ
0: സാവിത്ര. പാട്ട് സമയം കഴിഞ്ഞു, പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഒപ്പിച്ചു. ഓക്കെ, എവിടെ നിന്നാ ഇപ്പൊ വിളിക്കുന്നേ? പണിയൊക്കെ കഴിഞ്ഞോ? ആ ശരി, അപ്പൊ കേട്ടോണ്ടിരിക്കും കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ വെച്ചുതരാം. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഗെയിം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അഗെയിൻ വൺ മോർ ചാൻസസ് ദയർ, അതുകൊണ്ട് മാക്സിമം വിളിക്കാം 444-9917 444-9917 സിമ്പിൾ ആണ്. ഞാൻ 30 സെക്കൻഡ് തരും, അതിനുള്ളിൽ തരുന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു ആക്ടറിന്റെ പേര്, ആക്ട്രസിന്റെ പേര്, അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ പേര്, പിന്നെ ഒരു പാട്ട്. വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റൂലേ, അപ്പൊ വേഗം മെസ്സേജ് വിളിച്ചോന്നേ. 444-9917 ആണ് കേട്ടോ നമ്പർ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ്.
0: ടുഡേസ് ഗോ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ്.

റേറ്റ് ഒക്കെ കേട്ടിട്ട് ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ ജ്വല്ലേഴ്സിലേക്ക് പോകാനായിട്ട് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുമാലയിൽ നിന്നും നല്ല തല്ലുമാല വരുന്നുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം തന്നെ ഗെയിമുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. കുറച്ച് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കോൾസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വിളിക്കുക 444-9417.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Let's play football.
6: Football Mania.
7: ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. ജൂൺ 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് ജൂലൈ 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
5: Let's play football.

0: വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: ഹായ്, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഒരു ഫ്ലോയിൽ സംസാരിച്ചു വന്നപ്പോൾ ഹോം ഡെലിവറി എന്നാണ്. എന്തായാലും നമുക്ക് ഗെയിം ടൈമിൽ ഇവിടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, കോൾ ചെയ്യുന്നു. I'm really sorry അലിയ, കുറേ കോൾസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ നേരമായിട്ട് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാം, രണ്ടു മൂന്ന് പേരുടെ മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഹെബിൻ റെഡിയാണോ? ഹെബിൻ ഇന്നത്തെ നമ്മുടെ ഗെയിമിലേക്ക്. ഓക്കെ, അപ്പൊ ഹെബിന് വേണ്ടിയിട്ടുള്ള 30 seconds ഇതാ തുടങ്ങുന്നു. ഹെബിൻ, അക്ഷരം വരുന്നത് ല. എല്ലാ ഭാഷയും നോക്കാട്ടോ, ആലോചിക്കാം. ഓക്കെ, എന്നാ സിനിമ പേര്? ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. സിനിമ പേര്
1: കിട്ടിയില്ല.
0: ഓക്കെ, പാട്ടെങ്കിലും കിട്ടുമോ? ഇപ്പൊ സമയം കഴിഞ്ഞു, എന്നാലും ചോദിക്കാണ്. ഷടാ, ലീലയുണ്ട്, ലജ്ജാവതിയുണ്ട്. ആ ശരി, എന്നാല് ഓക്കെ, ബൈ. ജനേഷ് റെഡിയാണോ? ജനേഷ് ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈമിലേക്ക്. ഓക്കെ, അതാ 30 seconds തുടങ്ങാണേ.
2: ഓക്കെ.
0: അക്ഷരം വരുന്നത്
2: ലാലേട്ടൻ.
0: ഏ, ലാലേട്ടൻ ആണോ ലാലേട്ടന്റെ പേര്?
2: അല്ല.
0: ആ പിന്നെ
2: ലളിത.
0: ലളിതയോ? ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. സിനിമ പേര്?
2: ലീല.
0: സിനിമ പേര്? ഓക്കെ ഓക്കെ ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി ഒരു പാട്ടും കൂടി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ശരി ശരി ശരി, അന്താക്ഷരി കളിച്ച് നല്ല പരിചയമുണ്ടെന്നല്ലേ. ഓക്കെ, അടിപൊളി. 30 seconds കഴിഞ്ഞു
2: കേട്ടോ.
0: ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ. അങ്ങനെ എന്നാ, അടിപൊളിയായിട്ട് രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു, എനിക്ക് കോൾ എടുക്കാനായിട്ട് പറ്റിയില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് ഇപ്പോൾ ചെറുതായിട്ട് നാ 4:45 ആയില്ലേ, നമുക്കൊന്ന് ഗെയിം ടൈം ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ നോ പ്രോബ്ലം, നാളെയും ഉണ്ടല്ലോ നമുക്ക് സമയം ഗെയിം ടൈമിന്. അങ്ങനെ ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് നാ നേരെ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ഏകദേശം 9:17 ഈവനിങ്സിൻ്റെ ടൈം അടുത്ത് വരുന്നു. ഒരാൾ ഇതാ ഇങ്ങോട്ടേക്ക് ഇപ്പം വരും, സന്ദീപിൻ്റെ ഈവനിങ് വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. കേട്ടുകൊണ്ടേയിരിക്കുക കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. ഞാൻ എന്തായാലും ഇനി നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് വെച്ച് തന്നിട്ട് പോവാണ്. അടുത്ത് വരാൻ പോകുന്ന പാട്ടുകളെല്ലാം എനിക്ക് തോന്നുന്നത് നല്ല പാട്ടുകളാണ്, അപ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരുന്നോളൂ. ഡ്രൈവ് ചെയ്യാൻ നേരത്ത് റേഡിയോ സോണോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒപ്പം നിങ്ങളുടെ മെസ്സേജസും പോകുന്നോട്ടെ 5000917 ലേക്ക് കേട്ടോ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
1: In association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening, good evening. Amazing ആയിട്ടുള്ള ഒരു ഗുഡ് ഈവനിംഗ് വിഷസ് ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു ബി റൈറ്റ് നൗ. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം. അങ്ങനെ ഈവനിംഗ് ഡ്രൈവ് പോവാൻ പതിവ് പോലെ ഞാൻ റെഡി ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഈ ഒരു ടൈമിൽ. അപ്പോൾ ഒത്തിരി നല്ല സോങ്സും ആൻഡ് ഓൾസോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ നമുക്ക് ഒത്തിരി അപ്ഡേറ്റ്സും പറഞ്ഞ് അറിഞ്ഞു പോകാനുണ്ട്. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ഡോണ്ട് റിയലി നോ. ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, രാജ്യം മാത്രമല്ല പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ഒരു ഗെയിമിൻ്റെ വിശേഷം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് എഫക്റ്റിംഗ് അസ്, ബട്ട് സ്റ്റിൽ നമുക്ക് ചുറ്റും എന്താണ് നടക്കണേന്നുള്ള അറിയേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാവുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ആ ജനറേഷൻ, വരുന്ന ജനറേഷൻസിനും, നമ്മുടെ കുട്ടികളെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഐഡിയാസും ഐഡിയൽസും അതേപോലെ തന്നെ ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നത് അറിഞ്ഞിരിക്കണം. എന്താണ് സന്ദീപ് ഇത്ര ഫിലോസഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലോസഫിയുടെ കാര്യമല്ല, ബട്ട് യാ, ചെറിയൊരു നോളജും ഒട്ടും തീരെ ചെറുതല്ല. എല്ലാ കാര്യങ്ങളും തന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. അങ്ങനത്തെ ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫാക്റ്റുകളും അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ദാ ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വൺസ് അഗൈൻ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ഗുഡ് ഈവനിങ്. മെസ്സേജസ് ഒക്കെ ഇങ്ങോട്ട് പോകുന്നോടെ 5000917 അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ബർത്ത്ഡേ, ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു തുടങ്ങിക്കോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഉഷാറായിട്ട് എനർജി ഒക്കെ ഒന്ന് ഹൈ ആക്കാനായിട്ട് കുറച്ച് എനർജറ്റിക് പാട്ടുകളുമായിട്ടാണ് ഈ ഒരു ടൈം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട, പക്ഷേ യെസ് വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന, ഇനി മണിക്കൂറുകൾ മാത്രം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ലോക മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഓബ്വിയസ്ലി ഫിഫ വേൾഡ് കപ്പ് 2026 ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ആ കാര്യത്തിലോട്ടൊക്കെ വരാം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ് നമുക്കിവിടെ ഗുഡ് ഈവനിങ് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അഖിലേഷ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അമിതിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ്, എൻ്റെ കൂടെ തന്നെ സജീർ ഗുഡ് ഈവനിങ് പറയുന്നു, ജിത്തോഷ് ഗുഡ് ഈവനിങ്, അഖിലേഷ്, മനോജ് ആൻഡ് ഓൾസോ രമിത് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ശ്രീജയുടെ മെസ്സേജ്, എനിക്കൊരു ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്. അപ്പോൾ ശ്രീജ യെസ് പറഞ്ഞോളൂ ആ ഒരു ബർത്ത്ഡേ വിഷ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സഖി, ആയി അത് കൊള്ളാലോ പേര്, നൈസ് പേരാണ് കേട്ടോ ശ്രീജ. സഖി എന്നുള്ളത് ഫ്രണ്ടിൻ്റെ അടുത്ത് പാസ് ഓൺ ചെയ്യുക. ആൻഡ് സഖിക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ from the entire team of Radio Sonar.

അങ്ങനെ ബർത്ത്ഡേ വിഷസ് ഒക്കെ ദേ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷ് കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജെയ്സന്റെ മെസ്സേജാണ് വന്നേക്കുന്നത്. ജെയ്സൽ പറഞ്ഞേക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മകനെ വേണ്ടിയിട്ടുള്ള വിഷസ് ഒന്ന് അറിയിക്കണം. മകൻ നാട്ടിലാണ് ഇപ്പൊ ഉള്ളത്. സോ ജെയ്സലിന്റെ മകന് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ്. അർജുൻ എന്നാണോ പേര്? ഓക്കെ, അർജുൻ എന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ, ഐ ഗെസ്. സോ അർജുൻ എന്നാണെന്ന്. സോ എന്തായാലും ഒരു അടിപൊളി വിഷസ് ഫ്രോം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ.

അത്രയും വിഷ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സുമേഷിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് നിതീഷ്, ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഫാത്തിമ ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ മാത്യുവിന്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. റീ എന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഗുഡ് ഈവനിങ് പറഞ്ഞു പോകുമ്പോൾ, യെസ്, ഇനി നമ്മൾ വരുന്നത് കുറേയേറെ സ്പോർട്സ് വിശേഷങ്ങളുമായിട്ടായിരിക്കും. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ആ ഒരു മനോഹരമായ ട്രാക്കിലേക്ക് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഓൺലി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 29:39. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈം നമ്മളിങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പാട്ടൊക്കെ കേട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ടോമിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. ടോമെ അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് തിരിച്ചും പറയുന്നു. ആൻഡ് ഓൾസോ KLBKK എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു, അവിടെയും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുകയല്ലേ. ആൻഡ് ന്യൂ സ്കിൻ ട്രേഡിംഗ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഗുഡ് ഈവനിങ് തിരിച്ചും ദേ ഞാൻ വിഷയാണ്. ജസ് ഗുഡ് ഈവനിങ്, അഖിലേഷ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, രമീസിന്റെ ഗുഡ് ഈവനിങ് വിഷസ് ഉണ്ട്. അപ്പോൾ വിഷസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ഐ ലൈക്ക് ടു ടേക്ക് യു ടു സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു മൂഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് ചിലപ്പോൾ ഇമോഷണൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് നല്ല ഗുഡ് മെമ്മറീസ് ആൻഡ് ഓൾസോ ആ ഒരു നല്ല മെമ്മറീസ് കൊണ്ട് ഇമോഷണൽ ഫാക്ടർ കുറച്ചധികം വരാനുള്ള സാധ്യതകൾ വരുമ്പോൾ ഐ ആം ഗോയിങ് ടു ടേക്ക് യു ടു എ സ്പോർട് അപ്ഡേറ്റ്. അങ്ങനെ ഈ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈം തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആണോ എക്സ്പെക്റ്റഡ് ആണോ എന്ത് തന്നെയാണെങ്കിലും പെട്ടെന്ന് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എൻ്റെ സ്ക്രീനിൽ വന്നത് ആദ്യം പാട്ടുകളുടെ ലിസ്റ്റിൽ ഇങ്ങനെ എന്താ സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്നു പോയത്. ഇത് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് ഒത്തിരി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെല്ലാവരും പോകും.

ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരുപാട് രീതിയിൽ തന്നെ നമ്മുടെ മൈൻഡിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു ഫിഫ 2022 നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇഫ് യു വർ ഇൻ ഖത്തർ, ഇപ്പൊ ഞാൻ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഏതൊരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊന്നുമല്ല ഖത്തർ, ഇപ്പൊ ഞാൻ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഏതൊരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊന്നുമല്ല ഖത്തറിന്റെ, ഇറ്റ്സ് നെവർ

ഒരു ഫീഫ ടൈം ഇൻ ഖത്തർ കാണാനായിട്ട് എനിക്കും കൊതിയുണ്ട്. അപ്പോൾ ആ ഒരു കൊതിയോട് കൂടി തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്യുന്നതാണ് ഈ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തന്നിരിക്കും കേട്ടോ. ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സോങ് എവിടെ പോയാലും, ആൻഡ് ഓൾസോ ഹയ ഹയ സോങ് അല്ലേ. യെസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഖത്തറുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു വലിയ വലിയ എന്താ, ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് 29 days, 29 ദിവസമായിട്ട് നമ്മൾക്ക് ആർക്കും തോന്നിയിട്ടില്ല, ഒരു വർഷമായിട്ടാണ് തോന്നിയത് ആ ഒരു സമയം. അത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ കുറച്ചുകൂടി ദിവസങ്ങൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. വൈ? ബിക്കോസ് ഈ വർഷത്തെ 2026 ഫീഫയിൽ ആഡ് ഓൺ ആകുന്നത് 48 ടീമുകളാണ്, വിച്ച് ഇസ് മേക്കിംഗ് ആ ഒരു ഗെയിമിൻ്റെ ഇത്, നമുക്ക് ഇവിടെ നടന്ന ആ ഒരു ഗെയിമിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മൾ വെറുതെ ക്രോസ് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഖത്തറിൽ നടന്നിട്ടുണ്ടായിരുന്നു 64 2022. ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് എ ഹൈ ലീപ്പ്, എനിക്ക് തോന്നുന്നു 50% വർദ്ധനവ് വന്നിരിക്കുന്നത്. 104 മാച്ചസ് ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് ഓഫ് കോഴ്സ് ഡ്യൂ ടു ദ ടീംസ്. ആ ഒരു 48 ടീമിൻ്റെ അഡീഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം മാച്ചസിലുണ്ടാകും. ഇത് ഖത്തറിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു വട്ടം ഒന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓവർ എ കോൺവെർസേഷൻ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോയി ഒരു കാര്യമാണ്. ആൻഡ് വിത്തിൻ എ സിംഗിൾ കൺട്രി 8 stadiums, നമുക്ക് മറക്കാനാവാത്ത നമ്മുടെ 8 stadiums അല്ലേ. തീർച്ചയായിട്ടും അതും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ തന്നെയാണ്. ഇപ്പോൾ 16 ഹോട്ട് സിറ്റീസിൽ 3 countriesലായിട്ടാണ് ആ ഒരു സ്റ്റേഡിയംസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ഖത്തറിൽ നോക്കുമ്പോൾ 29 ദിവസങ്ങളായിരുന്നു. ആൻഡ് വെൻ വി ഗോ ടു, ഐ മീൻ വെൻ വി കം ടു, ബിക്കോസ് യെറ്റ് ടു സ്റ്റാർട്ട്, 2026 എത്തിയപ്പോൾ 39 ദിവസം, 10 ദിവസം. ആ 10 ദിവസം ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐ വിൽ കം ടു ദാറ്റ്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ, ആദ്യ മത്സരം നടക്കുന്നത് മെക്സിക്കോയിലാണ്. സോ വിച്ച് ഇസ് ഗോയിങ് ടു ബി ദ ഒഫീഷ്യൽ ആദ്യത്തെ മാച്ച്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാച്ച് നമ്മുടെ ഖത്തറിലായിരുന്നപ്പോൾ ഖത്തറും ഇക്വഡോറും ആയിരുന്നു. ആൻഡ് വെൻ ഇറ്റ് ഇസ് ഗോയിങ് ടു മെക്സിക്കോ, മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ആ ഒരു മത്സരം നടക്കുന്നത്. ഓപ്പണിംഗ് മാച്ചിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞു പോയത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ അൺവൈൻഡ് ആയിട്ട് വരുന്നുണ്ടെന്നറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ആ ഒരു എലമെൻ്റ് ഓഫ് വെയ്റ്റിംഗ് തരുന്നില്ല. പെട്ടെന്ന് നിങ്ങളുടെ ഫോട്ടോസ് അയക്കാനായിട്ട് മറക്കണ്ട. ഫീഫ ടൈമിൽ ഇഫ് യു വർക്ക് ഹിയർ, ഒബ്വിയസ്ലി വോളണ്ടിയേഴ്സ് ഔട്ട് ദിയർ, നിങ്ങളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണാൻ. ഫിഫ ടൈമിലെ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: Today's gold rate 18 carat gold 380 Qatarial, 21 carat gold 440.50 Qatarial, 22 carat gold 464.50 Qatarial and 24 carat gold 504 Qatarial.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, ഞാൻ സുജാ ചേച്ചിയാണ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: സൂനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: 917 evenings. 917 evenings.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome, welcome back to Radio Suno 91.7 FM 917 evenings in the time. Sandeep aanu kude join cheyyunnad. Ayyo, the response I am getting is immense. Ingane messages back to back vannondirikkunnu. Oru vaadu pictures, photos okke vannondirikkumbo etho adhigam fan zoneukalil ninnum volunteersum aanu enikku messages ingane aikkunnad. Sherikkum, it was a wonderful magical time in Qatar. നമുക്കൊക്കെ മറക്കാനാവാത്ത ഒരുപാട് നല്ല നാളുകൾ തന്നെയാണ് ഫിഫ വേൾഡ് കപ്പ് 2022 സമ്മാനിച്ചത്. എന്തായാലും കുറേയേറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ദർ ഇസ് സംബഡി ജോയിനിങ് വിത്ത് മീ റൈറ്റ് നൗ. ഫിഫ വേൾഡ് കപ്പ് 2022 വോളണ്ടിയർ ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇവിടെ അയച്ചു തന്ന ഒത്തിരി സന്തോഷത്തോടുകൂടി രമേശ് ബ്രോ.
8: ഹലോ, ഗുഡ് ഈവനിംഗ്.
7: ഗുഡ് ഈവനിംഗ്. എന്താണ് വിശേഷം? എവിടെയാണ് ഇപ്പോ ഉള്ളത്?
8: ഞാൻ സന്ദീപ് ബ്രോ, ഞാൻ ഇപ്പൊ ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട്
7: വിളിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഫിഫ ടൈം എന്ന് പറയുമ്പോ ഇറ്റ്സ് ആക്ച്വലി എ വികാരം അല്ലേ?
8: തീർച്ചയായിട്ടും, മറക്കാൻ പറ്റില്ല.
7: എന്തൊക്കെയായിരുന്നു ഓർമ്മകൾ ഷെയർ ചെയ്യാൻ ചോദിച്ചത്?
8: ഞാൻ 20 വർഷമായി ഖത്തറിലെത്തിയിട്ട്, പക്ഷേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ചോദിക്കുവാണെങ്കിൽ ഞാൻ ഫിഫ വേൾഡ് കപ്പായി പറയൂ.
7: അടിപൊളി അടിപൊളി. എനിക്ക് അറിയേണ്ടത് ആ ഒരു സമയം തീർച്ചയായിട്ടും ഒരു ഏജ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി, പ്രത്യേകിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
8: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു ഡ്രീം കം ട്രൂ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും.
7: ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഈ ഒരു ഫിഫ ടൈമിൽ നടന്ന 29 ദിവസം എന്തായിരുന്നു ആ ഒരു വൺ മൊമെന്റ് ദാറ്റ് ഹാസ് സ്ട്രൈക്ക്ഡ് യു?
8: എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്റെ ഒരു വോളണ്ടിയറിലെ ടീം ലീഡർ ആകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അൽ റയാൻ സ്റ്റേഡിയത്തിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. ഞാൻ അപ്പൊ ഒരു 7-8 മാച്ചിന് ഞാൻ എനിക്ക് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം.
7: എല്ലാ ദിവസവും അൽ റയാൻ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു?
8: അതെ അതെ, എനിക്ക് അൽ റയാൻ സ്റ്റേഡിയത്തിൽ നടന്ന എല്ലാ മാച്ചിനും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ടീം ലീഡർ ആയിട്ട്.
7: ഓക്കെ ഓക്കെ. സോ അപ്പൊ അവിടുന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ?
8: ഓ, വളരെ പല നാഷണാലിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചു, നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുശേഷം കുറെ നാളെ സൗഹൃദം തുടരാനും സാധിച്ചു.
7: ഓക്കെ.
8: അതുപോലെ തന്നെ എനിക്ക് ഈ റോയൽ നേപ്പാളി റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്ത ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കടയിൽ പോയി പല പ്രാവശ്യം മോമോസും കഴിക്കാൻ സാധിച്ചു.
7: ഓക്കെ. സോ അപ്പൊ അത്രയും ലൈഫില് ഇപ്പോഴും വീട്ടിൽ പോയാലൊക്കെ ഇനി നമുക്ക് അഭിമാനത്തോടെ തന്നെ എന്നും പറയാനുള്ള കുറെയേറെ കഥകൾ അല്ലേ?
8: തീർച്ചയായിട്ടും. വളരെ വളരെ വളരെ കുറച്ച് മലയാളികൾക്ക് കിട്ടുന്ന ഭാഗ്യം നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് സന്തോഷം.
7: എക്സാക്ട്ലി എക്സാക്ട്ലി. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്കും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ആ ഒരു കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ബാക്കിലോട്ട്, നമ്മുടെ ഫ്ലാഷ് ബാക്കിലോട്ട് ഒന്ന് പോകാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.
8: ഓക്കെ. അപ്പൊ എല്ലാവരും വേൾഡ് കപ്പിന്റെ ഫീവറിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു വേൾഡ് കപ്പ് ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ, നല്ല നല്ല മാച്ചസ് കാണാൻ നമുക്ക് സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും. നമുക്ക് നമ്മുടെ ഉറക്കം കളയുന്ന രാവുകളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ മാച്ചസും എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ.
7: ബൈ ബൈ,
8: ഹാവ് എ ഗുഡ് ഡേ.
7: യു ടു ഹാവ് എ ഗുഡ് ഈവനിംഗ്. അയ്യോ, ഐ കുഡന്റ് ഈവൻ റെസിസ്റ്റ്. ഒരുപാട് നേരം ഇനിയും വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരുന്നേ, കാരണം അത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ഫിഫ ടൈമിൽ നിന്ന് കിട്ടിയ ഓർമ്മകൾ. ഇതേപോലെയുള്ള വെറൈറ്റി ഓർമ്മകളൊക്കെ സമ്മാനിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വോയിസ് ടെക്സ്റ്റ് അയക്കാനായിട്ട് മറക്കണ്ട. 4444-917 എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. ആൻഡ് ഓൾസോ 5000-917 നിങ്ങളുടെ വോയിസ് മെസ്സേജുകളും അയക്കാം. ഇതൊന്നും അല്ല, പെട്ടെന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഫിഫയുടെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്തോളൂ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, 5000-917. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Uridu TV channel number 911. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: Hi, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply. 917 evenings. 917 evenings.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക് വൺസ് അഗൻ റേഡിയോ സൂണോ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ദെൻ യെസ്, ദേർ ആർ സം ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് വി ഹാവ് ഗോട്ട്. ശരിക്കും ദിസ് സോങ് ഹാസ് ഓൾ ഇറ്റ് സീൽ ആൻഡ് സെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം നമ്മളെ സ്വപ്ന കാണാൻ പഠിപ്പിച്ച, നമുക്ക് ഒരുപാട് ഡ്രീംസ് സമ്മാനിച്ച ആ ഒരു ഫിഫ വേൾഡ് കപ്പ് 2022 ദേ ഇന്ന് 2026 ഫിഫ നമ്മള് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്റെ കൂടെ ഇപ്പൊ ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പേഴ്സൺ ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് എനിക്ക് ഫിഫയിൽ അല്ലെങ്കിൽ ഫിഫ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇറ്റ്സ് നോട്ട് എ ഫ്രണ്ട് ദോ, നമുക്ക് ശരിക്കും ഫാമിലിയെ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഖത്തറില്. ഹലോ നെയ്മ.
7: ഹലോ.
6: ഐ പേഴ്സണലി കോളർ നെയ്മത്ത. നെയ്മത്ത എന്തുണ്ട് വിശേഷം?
7: താങ്ക് യു ഫോർ കോളിംഗ്. ഐ മീൻ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ.
6: ഓക്കെ, അല്ല സർപ്രൈസ് കാണിക്കും പെട്ടെന്ന്. ആ സർപ്രൈസ് വരട്ടെ വരട്ടെ.
7: എന്താ പറയാ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ടോക്ക് ടു യു.
6: ഓൾറൈറ്റ്. ഭയങ്കര ഫോർമൽ, ഭയങ്കര ഫോർമൽ ആവാ. ഒരു ആവശ്യമില്ല, പറഞ്ഞോ.
7: എടുത്തൊക്കെ എന്തിനാ ഇത്രയും ഫോർമൽ ആവണം, അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ.
6: അടിപൊളി, ഇപ്പൊ സെറ്റായി. സോ നെയ്മത്ത്, ഐ നോ ലൈക്ക് ഒരുപാട് പേര് തന്നെ നമുക്ക് ഇപ്പൊ ഫിഫയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറച്ചു മുമ്പ് ഞാൻ ഫിഫയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോയപ്പോ ഐ ഗോട്ട് എ സർട്ടിഫിക്കറ്റ്. ഒരാള് സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്ത് തന്നിട്ട് ദ ഇമോഷൻ ലിറ്ററലി വി ഹേർഡ് ഇറ്റ് കുറച്ചു മുന്നേ. ആ ഒരു സംസാരം വർത്തമാനം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഐ തോട്ട് ഐ വിൽ കോൾ ലിറ്ററലി വി ഹേർഡ് ഇറ്റ് കുറച്ചു മുന്നേ. ആ ഒരു സംസാരം വർത്തമാനം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഐ തോട്ട് ഐ വിൽ കോൾ

0: സച്ച് ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പോലൊരു ഫീൽ ആയിരുന്നു അന്ന്. ഒരുപാട് വേൾഡ് കപ്പിന് ഈവൻ നോട്ട് ബീങ് എ ഫുട്ബോൾ ഫാൻ, ഐ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് അതിനൊന്നും ഞാൻ ഇത് ചെയ്തത്. ബട്ട് ഐ നെവർ ന്യൂ ദാറ്റ് ഐ വുഡ് ടേൺ ഇൻ ടു സച്ച് എ ബിഗ് ഓർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് എന്താ പറയാ, ഫോമിങ് എ ഫാമിലി, me, you and others included. Adu mathra allade there we got another friendships and then we got to see a lot of things, kore celebrities um adum idum nammal vicharikkatha aalkar okke avada kandu.
1: Sharikkinum parney kaniyal oru magical time thaneyarunnu aa oru beautiful magical samayathinte visheshangal thaneyana nammal dee share cheyidondirikkunnathu. Ini oru vishesham nu parayanayita nammal avada kanda footballers aayirunnu. Ayyo, it was pleasure to our eyes. Aa visheshangalilekku thirichettunnathu aayirikkum. Stay tuned, kettone irikka radio sun 91.7 FM FIFA ഓർമ്മകളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
6: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
7: Joyalukkas, world's favorite jeweler. What's up?

0: വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: You're listening to Radio Suno 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. FIFA വിശേഷങ്ങളിലേക്ക് with all the energy back to 2022. Do you remember the moment we met Messi? അത് കുറച്ചൊരു ദൂരെ നിന്നാണെങ്കിൽ
8: പോലും I don't know how much I have told this to my other friends who are a real Messi fans. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ ഇത് പറയുമ്പോ അത് ഭയങ്കര ഒരു it still feels very fresh in the memory. The 2022 World Cup എന്ന് പറഞ്ഞാണ് I was watching some ads, so I told you, right? I was watching some ads and I was thinking ഇപ്പോഴും ചിലപ്പോ ആൾക്കാരോട് ചോദിച്ചാൽ which is the best World Cup so far എന്ന് വെച്ചാല് 2022 തന്നെ ആയിരിക്കണോ. അതും ഖത്തറിൽ ഹോസ്റ്റ് ചെയ്തത് where we all been a part of it.
7: Exactly.
8: അതൊരിക്കലും
7: സിംഗിൾ കൺട്രി ഒബ്വിയസ്ലി ഇതുവരെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിലെ സിംഗിൾ കൺട്രിയില് ഓൾ ദ എന്താണ് എട്ട് സ്റ്റേഡിയംസ്
8: ട്രൂ ട്രൂ ട്രൂ അപ്പാർട്ട് ഫ്രം ബീങ് ദ വോളണ്ടിയർ ഫോർ ദ ഫിഫ നമ്മള് നമ്മളായിട്ട് പിന്നെ മാച്ച് കാണാൻ പോയതും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു ഫുട്ബോൾ മാച്ച് ഒക്കെ ലൈവ് കാണുന്ന ഇത്രയും ഫേമസ് പ്ലേയേഴ്സിനൊക്കെ ഇങ്ങനെ കാണുന്നത്. സോ എവറിതിങ് ഈസ് സ്റ്റിൽ ഫ്രഷ്.
7: എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? അവിടുന്ന് കിട്ടിയ സൊവിനിയേഴ്സ് എന്തൊക്കെ ഉണ്ട് കയ്യിലിപ്പോ?
8: അവിടുന്ന് കിട്ടിയ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട്. നമ്മൾ എടുത്തോണ്ട് വന്ന എല്ലാ കുട്ടി കുട്ടി സാധനങ്ങളും ഉണ്ട്.
7: ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ നമുക്കൊരു കുഞ്ഞു ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റേഡിയത്തിന്റെയും പിൻസ് മിനിയേച്ചർ വേർഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ?
8: എക്സാക്ട്ലി. യെസ് യെസ് യെസ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കയ്യിലുണ്ട്. എവിടേക്ക് എവിടെ വെച്ചേക്കുന്നേന്ന് ഓർമ്മയില്ല, ബട്ട് എല്ലാം ഉണ്ട്.
7: എല്ലാം ഉണ്ട്. ഇതൊക്കെ വലിയ വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിവേ, ഒത്തിരി ഒത്തിരി മെമ്മറീസിലൂടെ നമ്മളിപ്പോ കടന്നു പോയിട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ് ഓൾ ദോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആൻഡ് സ്റ്റേ കണക്ടഡ് ആസ് ഓൾവേസ്. ഐ നോ വി വിൽ ബി, ബട്ട് സ്റ്റിൽ ഓൺ ലേമൻസ് ടേംസ്. താങ്ക് യു സോ മച്ച്. ഒരാളെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വിളിച്ചു പോയിന്നേ ഉള്ളൂ. ബട്ട് ദെൻ ഇതൊന്നും അല്ല കേട്ടോ, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വി ഹവ് ഗോട്ട് ഗ്രൂപ്പ്സ്, വി ഹവ് ഗോട്ട് പേഴ്സണൽ ഫ്രണ്ട്സ് ഫ്രം ദെയർ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അളിയാ ഒന്ന് വാ എന്ന് വിളിക്കുമ്പോൾ വരുന്ന ഒത്തിരി ഫ്രണ്ട്സുകൾ ഇപ്പോഴും ഫിഫ വേൾഡ് കപ്പ് 2022 സമ്മാനിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മകളിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാനുണ്ടെങ്കിൽ യെസ്, ആ സുഹൃത്തിനെ സുഹൃത്തുമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട 5000-0009-17 ഇവിടുത്തെ ഒരുപാട് മെസ്സേജും അതേപോലെ തന്നെ ഫിഫ ടൈമിന്റെ വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇൻബോക്സ്. നിങ്ങളുടെ വിശേഷങ്ങളും ആ പിക്ചേഴ്സ് ഒക്കെ കാണാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. 2022 നമ്മൾ ഇങ്ങനെ ഒരു ടൈം ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ദിസ് ഈസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: 917 evenings.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM 917 ഇവനിംഗ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 8:25. അങ്ങനെ ഫീഫ ഓർമ്മകൾ തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് എ ടൈം ഓഫ് മെമ്മറീസ്. ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസ് സമ്മാനിച്ച ആ ഒരു വർഷത്തിലേക്ക്, 2022 നമ്മൾ എന്തായാലും പോയിട്ടുണ്ട്. ബട്ട് ഗെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടിയില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അങ്ങ് മാറ്റിക്കളയാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയൽ. ഇത് കെണി ശരിക്കും പറഞ്ഞ എവ്രി ഇയർ വി വിൽ ഹാവ് സം ഓഫ് ദി അതർ ഇവന്റ്സ്, കുറെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 4 വർഷം 4 വർഷം ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇടയ്ക്കൂടെ വന്ന് പെട്ടെന്ന് ഇത്രയും 4 വർഷം കടന്നുപോയോ എന്നുള്ളത് തന്നെ ആരെങ്കിലും ഒക്കെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ ശരിയാവും, ഈ വർഷം എങ്ങനെ ഫീഫ വരും, ഇതൊക്കെ തന്നെ നമ്മുടെ ചിന്തയിലൂടെ പോയ കാര്യമാണ്. 4 വർഷം പിന്നിടുമ്പോൾ ഓർമ്മ എത്ര പേർക്കുണ്ടെന്ന് ചോദിക്കട്ടെ. ബിക്കോസ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ഹിസ്റ്ററി. ഒരുപാട് ഹിസ്റ്ററീസ് തന്നെയാണ്. ദ മോസ്റ്റ് ഓഫ് ദ എന്താണ് ആ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൂർണമെന്റിൽ റെക്കോർഡ് ടൈയിങ് ഉണ്ടായിരുന്നു. ആൻഡ് പെനാൽറ്റി ഷൂട്ട് ഔട്ട്സ്, ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെ കൗണ്ടിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എത്ര പെനാൽറ്റി ഷൂട്ട് ഔട്ട് നമ്മുടെ എൻറ്റയർ ടൂർണമെന്റ് 2022 നടന്ന ഫീഫയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സക്കീർ ബായി. എന്നാൽ സക്കീർ ബായിസ് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഓർമ്മയുള്ളവരൊക്കെ പെട്ടെന്ന് ഫോൺ എടുത്ത് 5000 9017 ഏതൊക്കെയാണ് കൺട്രീസ്, ആരൊക്കെയാണ് ജയിച്ചത്, ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അയക്കണ്ട. ഇഫ് യു ക്യാൻ, വെൽ ആൻഡ് ഗുഡ്, അയക്കാൻ പറ്റിയ അത്രയും സന്തോഷം. ബട്ട് ദെൻ യെസ്, എൻ്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. 2022 ഫിഫ എൻറ്റയർ ടൂർണമെൻറ്റ് നോക്കുമ്പോൾ ഷൂട്ട് ഔട്ട്, പെനാൽറ്റി ഷൂട്ട് ഔട്ട് എത്രയാണ് ഉണ്ടായിരുന്നത് ഇൻ ടോട്ടൽ, ഇൻക്ലൂഡിങ് ഫൈനലിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ദെൻ അതുകൂടാണ്ട് എത്ര എണ്ണം ഉണ്ടായിരുന്നു, ടോട്ടൽ നമ്പറാണ്. ഫൈനലും കൂടെ കൂട്ടിച്ചേർത്തുള്ള ആ ഒരു കൗണ്ട് അയച്ചാൽ മതി. സോ ഇത് ആക്ച്വലി ദ മോസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി എന്നുകൂടിയാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അത് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടുകൾ ഉള്ള ഫീഫ വേൾഡ് കപ്പായിരുന്നു. എത്രയായിരുന്നു എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000 9017.

കാൽപന്ത് ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ആ ഒരു ചോദ്യം ഇങ്ങനെ എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റും 42 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർകാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: You're listening to 917 evenings.
3: Joy Alucas 917 evenings
4: presented by Joy Alucas, world's favorite jeweler.
5: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rich aryam. Call 4001707
8: in association with
9: Doha Bank.
8: Make shopping more rewarding. Get a 500 Khatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Khatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: Suno.
1: Radio Suno. 91.7 FM.
0: Radio Suno.
2: Qatar's happiness frequency.
0: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
10: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
12: 917 ഈവനിംഗ്.
13: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 23 മിനിറ്റും 40 സെക്കൻഡും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഡ്രൈവ് അതി മനോഹരമാക്കി ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ കൂടെ കൂടി പറയുന്നുണ്ട്. ബട്ട് തന്നെ ഈ ഒരു ടൈമിൽ ഒരു ചെറിയ ടാസ്ക് നമ്മുടെ ഫുട്ബോൾ ലവേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാൽപന്ത് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഭിരാമിൻ്റെ മെസ്സേജ് ഉണ്ട്, അഭിരാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെ സനന്ത്, സനന്ത് എന്ന് തന്നെയല്ലേ പേര്, സനന്തും റൈറ്റായിട്ട് എനിക്കെല്ലാം ഏത് റൗണ്ടാണെന്ന് വരെ കറക്റ്റായിട്ട് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിശാഖ ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. VPVK എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഹായ് മെസ്സേജ് വന്നിട്ടുണ്ട്, ബട്ട് ദെൻ ആൻസർ വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഷഫീഖ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ ആൻസർ പറയുന്നു. ബ്ലസൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അലിയുടെ ആൻസർ ഇട്ടു ഓൾറെഡി എന്ന് പറഞ്ഞിട്ടാണ് അലി ഇതേ മെസ്സേജ് അയച്ചേക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യം ഒന്നുകൂടെ കേൾക്കണ്ടേ?

യെസ്. അപ്പൊ ഇന്നത്തെ പണിയല്ലിൽ ഇതൊക്കെ എനിക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കുന്ന ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു സിനിമയുടെ ടിക്കറ്റാണ്. ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ് നെക്സ്റ്റ് വീക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫിലിമിന്റെ ടിക്കറ്റ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇതായിരുന്നു, അതായത് 2022 ഫിഫ വേൾഡ് കപ്പില് നമുക്ക് പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് ഉണ്ടായിരുന്നു. സോ റെക്കോർഡ് ടൈങ്സ് ഓൾമോസ്റ്റ് ഒരു കൗണ്ട് ഓഫ് പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് ഉണ്ടായിരുന്നു. ആ കൗണ്ടാണ് എനിക്ക് അറിയേണ്ടത്. ശരിക്കും ഹിസ്റ്ററി ഓഫ് ദ ടൂർണമെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ, ഫിഫ വേൾഡ് കപ്പിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ദ മോസ്റ്റ് നമ്പർ ഓഫ് പെനാൾട്ടീസ് നടന്ന ഒരു വർഷവും കൂടിയായിരുന്നു 2022 എന്നുള്ളത്, വിച്ച് ഹാപ്പൻഡ് ഹിയർ ഇൻ ഖത്തർ. അപ്പോൾ എന്തായാലും നമുക്ക് മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. പെട്ടെന്ന് അയച്ചോളൂ ആ പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് എത്ര എണ്ണം ആയിരുന്നു എന്നുള്ളത്. ഫൈനൽ നമുക്കറിയാം, ലാസ്റ്റ് മാച്ച് അതായത് അർജന്റീന വേഴ്സസ് ഫ്രാൻസ് വന്നത്, അതിലൊരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി എത്രയാണ് ടോട്ടൽ നമ്പർ എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917. അപ്പൊ ആൻസേഴ്സ് വരുന്ന ആ ഒരു സമയം, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.

പുതിയ സിനിമ ടിക്കറ്റുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ആ ടിക്കറ്റ്സ് ഒക്കെ സ്വന്തമാക്കാനായിട്ട് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനും ഞാനും ദാ റെഡി ആയിട്ടിരിക്കുകയാണ്. 5000917 ലേക്ക് ഐ ആം വെയിറ്റിംഗ്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
8: in association with
9: Doha Bank.
8: Make shopping more rewarding. Get a 500 Qatri riyal lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ഹലോ ഹലോ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM 917 ഇവനിംഗ്സ് ഇന്റെ ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റും 28 സെക്കൻഡും. അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചെറിയ പണി തന്നിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പണിയിലേക്ക് തന്നെയാണ് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എനിക്കിവിടെ വീണ്ടും കുറേയധികം മെസ്സേജസ് ഇങ്ങനെ

കേട്ടുകൊണ്ടിരിക്കുന്നു. മൈ ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. കൃഷ്ണചന്ദ്രൻ അഭിറാം റൈറ്റ് ആൻസേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലോട് കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. സനന്ദ് ആൻഡ് ഓൾസോ വൈശാഖ് മുഹമ്മദ് ആൻസർ പറഞ്ഞിട്ടുണ്ട് 35 ഷൂട്ടോ 35 35 ഹിസ്റ്ററിയിൽ പോലും ഇല്ല ബ്രോ. ഷഫീഖ് ബ്രോ പറയുന്നുണ്ട്, ഇസ്മായിൽ പറയുന്നുണ്ട്, ബ്ലസൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അഖിലേഷ് റൈറ്റ് ആൻസർ പറയുന്നു, രാജീവ് റൈറ്റ് ആൻസർ. ഒന്ന് രണ്ട് പേരൊക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ എന്നുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. വലിയ ടാസ്ക് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഐ മീൻ ടാസ്ക് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, സിമ്പിളായിട്ട് ചോദിച്ചത് 2022 ഫീഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ, ആ വേൾഡ് കപ്പ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം കുറേ കണക്കുകളാണ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ഹിസ്റ്ററി എന്നുള്ളത് നമുക്കറിയാം. പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് എത്രണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒത്തിരി പേര് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദീ കൗണ്ട് ചെയ്ത് പൊയ്ക്കൊണ്ട് ഇരിക്കുകയാണ്. ആദ്യത്തെ വെരി ഫസ്റ്റ് വൺ, മൊറോക്കോ വേഴ്സസ് സ്പെയിൻ, അത് റൗണ്ട് 16 നടന്നിട്ടുണ്ടായിരുന്നത്. 3-0 എന്നുള്ളൊരു സ്കോറിലായിരുന്നു മൊറോക്കോ വോൺ ദ മാച്ച്. ആൻഡ് സെക്കൻഡ് വൺ അഗെൻ റൗണ്ട് 16 ക്രൊയേഷ്യയും അതേപോലെ തന്നെ ജപ്പാനും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ 3-1 എന്നുള്ള ഒരു മാച്ച് ആ ഒരു സ്കോറിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്രൊയേഷ്യ വോൺ ദ മാച്ച്. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽസിലാണ് നമ്മളൊരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്, അഗെയിൻ ബിറ്റ്വീൻ ക്രൊയേഷ്യ ആൻഡ് ബ്രസീൽ ആയിരുന്നു. 4-2 ഇഫ് ഐ എം നോട്ട് റോങ്, 4-2 യെസ് 4-2 ആയിരുന്നു ആ ഒരു സ്കോറ്. ക്രൊയേഷ്യ വോൺ ദ മാച്ച്. ആൻഡ് ഖത്തർ ഐ മീൻ ക്വാർട്ടർ ഫൈനൽസിൽ എത്തിയപ്പോൾ അർജൻറ്റീന ആൻഡ് നെതർലൻഡ്സ് ഒരു 4-3 എന്നുള്ള സ്കോറായിരുന്നു. അർജൻറ്റീന വോൺ ദ മാച്ച്. ഇവൻച്വലി ഫൈനലിൽ എത്തിയത് അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ്, 4-2 എന്നുള്ളൊരു സ്കോറ്, അർജൻറ്റീന വോൺ ദ മാച്ച്. യെസ് അങ്ങനെ 2022 കപ്പ് അർജൻറ്റീന സ്വന്തമാക്കി. സോ 5 പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ശരിക്കും ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ് ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ട്സ് എപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ 5 പെനാൽറ്റി ഷൂട്ട് ഔട്ട്സ് വരുമ്പോൾ അത് ലോകത്തിലെ തന്നെ വെച്ച് എന്താണ് ദ മോസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ടൂർണമെൻറ്റ് എന്ന് തന്നെ എടുത്തു പറയണം. ഫീഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട്സ് നടന്നിട്ടുള്ളത് 2022 ഫീഫ വേൾഡ് കപ്പ് വിച്ച് ഹാപ്പൻഡ് ഇൻ ഖത്തർ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്, ആ ഒരു ഹിസ്റ്റോറിക് റിമാർക്ക് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇതാ ഒത്തിരി പേര് എനിക്ക് ആൻസർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അങ്ങോട്ട് ഇങ്ങടൊക്കെ മാറിപ്പോയിട്ടുണ്ട്, മാറിപ്പോയൊരു വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും ബിക്കോസ് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞവർ ഇന്ന് തൂക്കിയിട്ടുണ്ട്. യെസ്, തൂക്കിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം സിനിമയുടെ ടിക്കറ്റ്സ് ആണ്, ബാലൻ എന്ന മൂവിയുടെ ടിക്കറ്റ്സ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലക്കി വിനേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ കോൾ. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തൂക്കാം. തൂക്കി എന്ന് പറഞ്ഞാലും ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ആരായിരിക്കും തൂക്കാൻ പോകുന്നത്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. കളി തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചാൽ എങ്ങനെ ശരിയാവും അല്ലേ?

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
5: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: നൈൻ വൺ സെവൻ ഈവനിങ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome back once again. Radio Sonora 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഫീഫയെ പറ്റിയിട്ടും സ്പോർട്സിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ടോക്കിലേക്ക്. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടോക്ക്. ആൻഡ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ടെക്കി ടോക്കിൽ ഇന്ന് ചർച്ചാ വിഷയമാകുന്നത് കുറച്ച് നമ്മൾ എന്താണ് അഡ്വാൻസ്ഡ് ആവാൻ പോവുകയാണ്. ജെമിനിയിലെ 3.5 മോഡൽ ദ റിയൽ ടൈം വോയിസ് ട്രാൻസ്ലേഷനോടുകൂടി എത്തുകയാണ് നമ്മുടെ അരികിലേക്ക്. സോ അപ്പോൾ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ ലൈവായിട്ടുള്ള ട്രാൻസ്ലേഷൻ മെത്തേഡാണ് നടക്കുന്നത്. സോ റിയൽ ടൈം സ്പീച്ച് ടു സ്പീച്ച് ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒരുപാട് രീതിയിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ എന്താണ് മേക്കേഴ്സ് പറയുന്നത്. അവർ അപ്ഗ്രേഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം കൂടി മാറിക്കഴിഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആവും. ലൈവ് കമ്മ്യൂണിക്കേഷൻസ്, അതും ഡിഫറെൻറ്റ് യൂസേഴ്സ് ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഓൾമോസ്റ്റ് 70 ലാംഗ്വേജ് ആണ് ഇനി ജെമിനിക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. വിത്ത് നമ്മുടെ ആ ഒരു പേസിങ്ങും സ്പീക്കറിൻ്റെ ഇൻറ്റനേഷനും കാര്യങ്ങളും ൊക്കെ തന്നെ നോക്കിയിട്ട് നമ്മുടെ പിച്ചും പേസിങ്ങും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള കഴിവ് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് വേറൊന്നും പോയതല്ല, കഴിവ് എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. വാക്ക് മാറിപ്പോയതുപോലെ ഒരു ഫീലിംഗ്. എന്തായാലും ചിലപ്പോൾ തങ് സ്ലിപ്പൊക്കെ വന്നു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ, ക്ഷമിച്ച് കളഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ യെസ്, ഇനിയുള്ള ആ ഒരു ജെമിനി 3.5 എന്ന് പറയുന്ന മോഡലിന് കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്തെടുക്കാനുള്ള മെത്തേഡും കാര്യങ്ങളും ഒക്കെ തന്നെ ആണ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. ഇത് കൂടാണ്ട് തന്നെ റിയൽ ടൈമായിട്ട് വീഡിയോ ഡബ്ബിങ് ചെയ്യാനുള്ള, അതായത് മൾട്ടി ലിംഗ്വൽ ലെക്ചേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇത് പ്രസൻറ്റേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സംഭവത്തിനുണ്ട്. മുമ്പാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് എന്താണ് വേർഡിലേക്ക് മാറ്റി പിന്നെ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എ ലോട്ട് ഓഫ് പണി വേഴ്സ് ദെയർ. ഇനി ആ പണിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുള്ള Tech Update. Techie Talk. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ യെസ്, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കൂടി ഇതാ വരുന്നുണ്ട് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റും 10 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. What's up?

0: വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
8: 917 evenings. 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സ് ഇറ്റ് ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ടുഡേയ്സ് ഡേ, അയ്യോ, ഇനി കുറച്ച് മണിക്കൂറുകളോട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 104 മാച്ചസിന് വേണ്ടി നമ്മൾ റെഡിയാവാൻ പോവുകയാണ്. ഒരുപാട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് ഫാൻസുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി നമ്മൾ നാട്ടിലെ വീഡിയോസിൽ നിന്ന് കാണുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഒരു ആവേശം എന്ന് പറയുന്നത് ഇസ് ക്വയറ്റ് അൺഎക്സ്പെക്റ്റിംഗ് ഗൈസ്. കാരണം ഇവിടെ ഖത്തറിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പല ഈ പറഞ്ഞ പോലെ ഫാൻസിൻ്റെ പരിപാടികൾക്ക്. ആൻഡ് ഓൾസോ നമ്മൾ ഓരോ ഓർഗനൈസേഷൻസ് അല്ല, ഓരോ ടീംസിന് വേണ്ടിയിട്ട് അല്ലേ, ഓരോ പെർട്ടിക്കുലർ മാച്ചസിന് വേണ്ടി നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീംസിന് വേണ്ടി അവരുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു റാലീസ് പോലെ എസ്പെഷ്യലി ആ കൺട്രിയുടെ ജേഴ്സിയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കുറേയേറെ ഒരു പ്രൊസഷനായിട്ടൊക്കെ നടന്നു പോയ സീൻസൊക്കെ തന്നെ ഫീഫ വേൾഡ് കപ്പ് 2022 ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു ആവേശം നാട്ടിലൊരു രക്ഷയില്ലാതെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നാട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ 48 ടീമുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ എന്നീ സ്ഥലങ്ങളിലായിരിക്കും മത്സരങ്ങൾ, മാച്ചസ് നടക്കാൻ പോകുന്നത്. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, 16 ഹോസ്റ്റ് സിറ്റീസ് 3 കൺട്രീസിലായി നടക്കുന്ന ഈ വർഷത്തെ ഫീഫ വേൾഡ് കപ്പ് 2026 നെവർ ടു ബി കമ്പയർഡ് വിത്ത് എനിത്തിങ്. പക്ഷേ 2022 ഖത്തറിൽ നടന്ന ഫീഫ ഇസ് സ്റ്റിൽ മൈ പേഴ്സണൽ ഫേവറേറ്റ്. അത് എനിക്ക് തോന്നുന്നേ ഒരുപാട് ദോഹയിലുള്ളവർക്കും അതേപോലെ ഖത്തറിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നവർക്കും ഒക്കെ തന്നെ ഏതൊരു ആൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നോ മാറ്റർ വേർ ആർ യു ഫ്രം, അതിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മൾ ചൈനയിൽ നിന്നാണെങ്കിലും അല്ല ഇനി നമ്മൾ സിംഗപ്പൂരിലായിരുന്നെങ്കിലും ഏത് സ്ഥലക്കാരാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു, ആ ടൈമിലുണ്ടായിരുന്ന എനർജി, ആ ടൈമിലുണ്ടായിരുന്ന പോസിറ്റിവിറ്റി വാസ് വേർ നെക്സ്റ്റ് ലെവൽ. അതിനി ഒന്നും തന്നെ മാറ്റി നിർത്താനില്ല, പകരം വയ്ക്കാനില്ല. പക്ഷേ ഈ വർഷത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ടീമുകൾ ആഡായിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്യൂറേഷനും കൂടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 10 ദിവസം കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ആ ഒരു വിഷിപ്പം മനസ്സിലുണ്ട് അതിവിടെ നടന്നിരുന്നെങ്കിൽ എന്നുള്ളത്. 29 ഡേയ്സ് ആയിരുന്നു ഖത്തറിൽ ആ ടൈം ഫിഫ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ടൈം ഇറ്റ് ഇസ് ചേഞ്ചിങ് ടു 39, വിച്ച് ഇസ് മേക്കിംഗ് എ 10 ഡേയ്സ് എക്സ്റ്റെൻഷൻ. അത് ടീമുകളുടെ ആ ഒരു ഇൻക്രീസ് കൊണ്ട് തന്നെയാണ്. ആ ഒരു ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യെസ്, ഫിഫ വേൾഡ് കപ്പ് 2026 ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ് നമ്മൾ എല്ലാവരും. മെക്സിക്കോയിൽ നടക്കുന്ന, മെക്സിക്കോ സിറ്റിയിലാണ് ആദ്യ മത്സരം ഒഫീഷ്യലി ആ ഒരു ഓപ്പണിംഗ് മാച്ച് നടക്കുന്നത്, മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. കുറേ പേർക്ക് കണ്ണു നിറയുന്നുണ്ടാവും, കുറേ പേർക്ക് ഒരുപാട് നല്ല മെമ്മറീസിലോട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസിൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ് നസീം മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
2: Naseem Surgical and Medical Center. Appointment kal kai vilikku 444-111-133.
4: ഹായ്, ഞാൻ ജലജയാണ്.
5: കാട്ടക്കുറിഞ്ഞിപ്പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങും പെണ്ണ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
1: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദർ 91.7 FM 917 ഈവനിങ്സ് ഇൻ ടൈം. യെസ്, എനിക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ദെൻ യെസ്, എവറിബഡി ഈസ് എക്സൈറ്റഡ് ഫോർ ടുമോറോ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് വി ഹവ് ഗോട്ട് ഓൺലി എ വെരി വെരി ഫ്യൂ അവേഴ്സ് ലെഫ്റ്റ് ഫോർ ഫിഫ വേൾഡ് കപ്പ് 2026. ജൂൺ 11 തീയതി ആദ്യ മത്സരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓപ്പണിംഗ് മാച്ചസ് ബിറ്റ്വീൻ മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എക്സ്പെക്ടേഷൻസ് ആർ സെറ്റ് ഹൈ. ഏറ്റവും കൂടുതൽ ഖത്തറിലെ ആ ഒരു ഫിഫ വേൾഡ് കപ്പ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യാനുള്ള മെയിൻ സ്ട്രെങ്ത്സ്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് കോംപാക്ട് വേൾഡ് കപ്പ് എവർ. ശരിക്കും ഒരു കോംപാക്റ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പായിട്ട് ഇത് തന്നെ തോന്നി. ദ ഫാൻസ് കുഡ് റീച്ച് ടു മൾട്ടിപ്പിൾ സ്റ്റേഡിയംസ് ഇൻ എ സിംഗിൾ ഡേ. നമുക്ക് ഒരു സിംഗിൾ ഡേയിൽ തന്നെ എല്ലാവർക്കും മൾട്ടിപ്പിൾ മാച്ചസ് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു അവസരം. ആൻഡ് 96% ഒക്യുപ്പൻസിയാണ് ഒട്ടുമിക്കവാറും എല്ലാ സ്റ്റേഡിയങ്ങളിലും തന്നെ ഉണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ആക്ച്വലി വാസ് എ റെക്കോർഡ് അറ്റ്മോസ്ഫിയർ. ഇത് കൂടാണ്ട് മെമ്മറബിൾ ആയിട്ടുള്ള ആ ഒരു ഫൈനൽ അർജൻറ്റീന ആൻഡ് ഫ്രാൻസ്, ഇതൊക്കെ അവസാനിക്കുമ്പോഴും അറബ് ലോകത്തെ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് എന്ന് നമ്മൾ ഓർത്തിരിക്കും. 2022 എന്നുള്ള വർഷം നമുക്ക് ആർക്കും തന്നെ ഖത്തറിലുണ്ടെങ്കിൽ മറക്കാനായിട്ട് സാധിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദേ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് അപ്ഡേറ്റ്സ് കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ലോഡ് ഓഫ് പ്രോഗ്രാംസ് ആർ കമ്മിങ് അപ്പ്, ലോഡ് ഓഫ് ഇവൻറ്റ്സ് ആർ കമ്മിങ് അപ്പ്. ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മേക്ക് യൂസ് ഓഫ് എവറി ഇവൻറ്റ്സ്. ബ്യൂട്ടിഫുൾ മെമ്മറീസ് മാത്രമല്ല, നമുക്ക് അവിടെ നിന്ന് ഭയങ്കര കിഡിലൻ കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് പോയിട്ടുണ്ടായിരിക്കും ഫിഫ ടൈമിൽ പരിചയപ്പെട്ടതും. അതേപോലെ തന്നെ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസിൽ ഒത്തിരി പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും, നോ മാറ്റർ വെയർ എക്സാക്ട്ലി യു ആർ ഫ്രം, നോ ലാംഗ്വേജ് ബാരിയേഴ്സ്, നോ കൺട്രി ബാരിയേഴ്സ്, നത്തിങ്, ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ദിസ് കൺട്രി ഈസ് സംതിങ് അമേസിങ് ഗൈസ്. തീർച്ചയായിട്ടും അതേപോലുള്ള ഇവൻറ്റുകൾ തന്നെയാണ് നമ്മുടെ അരികിലേക്ക് ഓരോ ടൈമും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻസ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു പോകാറുണ്ട്. ബട്ട് ദെൻ ഈ ഒരു ടൈമിൽ, സമ്മർ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് കൂളായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ മറിയാൽ വാട്ടർ പാർക്കിൽ പോയാൽ സമ്മർ സ്പ്ലാഷിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ വിസിറ്റ് ഖത്തർ അവതരിപ്പിക്കുന്ന ആ ഒരു സമ്മർ സ്പ്ലാഷ് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ നമുക്ക് എൻജോയ് ചെയ്യാം. ഫ്രീ എൻട്രി ആണെന്നുള്ളൊരു കാര്യം മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ പാക്കലാം. ഒരുപാട് അപ്ഡേറ്റ്സും ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ആൻഡ് ഓൾസോ ഫിഫ വേൾഡ് കപ്പ് 2026 വിശേഷങ്ങളുമായിട്ട്. സി ഓൾ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Let's play football.
0: Football Mania.
5: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ചു കാണാൻ കഴിയില്ല. ക്യൂറോസോവയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
6: Evenings.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഈ ജൂൺ 10-ാം തീയതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയുമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഒരു ലെജൻഡറി ഡയറക്ടറാണ് നമ്മളെ വിട്ട് ഇന്ന് പിരിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദം ഒരു കാലഘട്ടത്തെ സിനിമാ പ്രേമികളുടെ ഹരം പിടിപ്പിച്ച സിനിമകളുടെ പിന്നിലെ ലെജൻഡ് ഇയക്കുന്ന രമയം പി ഭാരതിരാജ സാറിന്റെയാണ്.

അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോ സിനിമാ ലോകത്തിന് അത് കേവലം ഒരു പ്രതിഭയുടെ നഷ്ടം മാത്രമല്ല, ഒരു യുഗത്തിന്റെ തന്നെ അവസാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തേനിയിലെ അല്ലിനഗരം എന്നൊരു ദരിദ്ര ഗ്രാമമുണ്ട്. അവിടെ നിന്ന് മദുരാശി എന്ന മഹാനഗരത്തിലെത്തി തമിഴ് സിനിമയുടെ ദിശ മാറ്റിയ ഭാരതിരാജ സർ അന്ന് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഗ്രാമങ്ങളിൽ നിന്ന് മദ്രാസിലേക്ക് വന്ന് സിനിമയുടെ ഭാഗമാകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ തമിഴ് സിനിമയിലും മറ്റും കാണുന്ന പല ചിത്രങ്ങളുടെയും ഒരു ബ്രേക്കിംഗ് പാത്ത് എന്ന് പറയുന്നത് ഭാരതിരാജ സിനിമകൾ തന്നെയായിരുന്നു. ഇന്നത്തെ ദിവസം ഭാരതിരാജ സാറിന്റെ ജീവിതത്തിലൂടെയും സിനിമകളിലൂടെയും ഒരു ചെറിയ യാത്ര നമുക്ക് നടത്താം. സുനു മെലഡീസിൽ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, ഞാൻ കൈലാസ് മേനോൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

You're listening to Radio Suno. Bobby ആണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ദ ലെജൻഡറി ഡയറക്ടർ ഭാരതി രാജ സാറിനുള്ള ഒരു ചെറിയ ട്രിബ്യൂട്ട്.

ദേവരുടെ മീനാക്ഷി അമ്മാളുടെ മകനായി പിറന്ന ചിന്നസ്വാമിയിൽ നിന്ന് ഭാരതിരാജ എന്ന ലെജൻഡറി ഡയറക്ടറിലേക്കുള്ളൊരു ദൂരം ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ തന്നെയാണ്. നാടകം എഴുത്തിലും സംവിധാനത്തിലും കുഞ്ഞുനാളിലെ താല്പര്യനായിരുന്നെങ്കിലും 1952 തേനിയിലെ ഒരു ഓലക്കുടൽ തിയേറ്ററിൽ കണ്ട ശിവാജി ഗണേശൻ സാറിന്റെ പരാശക്തി ചിന്നസ്വാമി എന്ന കുട്ടീനെ കീഴ്മേൽ മറിച്ചിട്ടു. ആ സിനിമ പലവട്ടം കണ്ട ചിന്നസ്വാമിക്ക് ശിവാജിയിലെ ആ കരുത്തനായ നടൻ അങ്ങോട് ഉള്ളിൽ കയറി. വീട്ടിലും പള്ളിക്കൂടത്തിലും ഗ്രാമത്തിലും എല്ലാം ശിവാജി അങ്ങോട് ഉറഞ്ഞാടി. അങ്ങനെ ചിന്ന ശിവാജി എന്ന വട്ടപ്പേര് പോലും നമ്മുടെ ചിന്നസ്വാമിക്ക് കിട്ടി. പക്ഷെ അല്ലിനഗരം പോലൊരു ഉൾഗ്രാമത്തിലെ കുട്ടിക്ക് മദിരാശയൊക്കെ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. 10 കഴിഞ്ഞപ്പോൾ ഇനി എന്തെന്നായി ചിന്ത. ഇനി അങ്ങോട്ട് പഠിക്കണമെങ്കിൽ മദുരൈ നഗരത്തിൽ പോകണം. ചിന്നസ്വാമിക്ക് അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ അയച്ച് പഠിപ്പിക്കാനുള്ള ഒരു രീതി കുടുംബത്തിനുമില്ല. നാടകം കൊണ്ട് വയറും നിറയില്ല. അങ്ങനെ ഇരിക്കെയാണ് തേനിക്കടുത്ത് പണയാപുരം എന്ന ഗ്രാമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു നാടകം കാണാനിടയായത്. ഈ നാടകത്തിന് പിന്നണി ചേർത്തത്, സംഗീതം കൊടുത്തത് ഇളയരാജയായിരുന്നു. സ്വന്തമായി വാദ്യോപകരണങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് അറ്റങ്ങൾ വലിച്ചു കെട്ടിയ ഇരുമ്പ് കമ്പിയിൽ ദിണ്ടികൾ പൂട്ടുകൊണ്ട് ഇളയരാജ സംഗീതം നിർമ്മിക്കുന്നത് ചിന്നസ്വാമി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ നാടകങ്ങൾക്ക് പിന്നീട് ചേർക്കാനായിട്ട് സംഘമായിട്ട് രാജാസാറും സഹോദരങ്ങളും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചിന്നസ്വാമിയും ഇവരുടെ കൂടെ കൂടി. ആ കൂട്ട് ആദ്യ സിനിമ തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. ഭാരതിരാജ സാർ സിനിമകൾ ചെയ്തപ്പോൾ ഇളയരാജ സാറ് തന്നെയായിരുന്നു ഭൂരിഭാഗം ചിത്രങ്ങൾക്കും സംഗീതം കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു രാജസാറിനെ ദൈ എന്നൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരാൾ ചിലപ്പോൾ ഭാരതിരാജ സാറായിരിക്കും.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.
0: You are listening

മെലഡി സുനോ ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ ഇന്ന് നമ്മളെ റിയൽ ലൈഫ് സ്റ്റോറികളെ ഏറ്റവും നന്നായി ഇന്ത്യൻ സിനിമയ്ക്ക്, തമിഴ് സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തി തന്ന ഭാരതി രാജ സാറിനെ ഓർക്കുകയാണ്.

അല്ലെങ്കിൽ മദ്രാസിൽ എത്തണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ തേനിയിലെ ഗ്രാമത്തിലുള്ള ഭാരതിരാജ സാറിന് അതെങ്ങനെ സാധിക്കും എന്നുള്ള വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പക്ഷെ ഭാരതിരാജ സാർ അല്ല കേട്ടോ, ചിന്നസ്വാമി. ഈ ചിന്നസ്വാമിയുടെ പൈത്യം തിരിച്ചറിഞ്ഞത് അമ്മയാണ്. പല ദിവസങ്ങളിലും മകൻ ഒരു ഭ്രാന്തനെ പോലെ മദ്രാസ് മദ്രാസ് എന്ന് പിറുപിറുത്ത് പിറുത്ത് നടക്കുന്നത് കണ്ടപ്പം ചെക്കൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കടം വാങ്ങിയ 300 രൂപയും ഒരു ബാഗിലെ തുണിമണികളുമായി മദ്രാസിക്ക് പോകുന്ന ഏതോ ലോറിയിൽ ചിന്നസ്വാമിനെ അമ്മ പാക്ക് ചെയ്ത് വിട്ടു. തേനിയിൽ നിന്ന് പുറപ്പെട്ട ലോറി മദ്രാസിയിൽ എത്താൻ 2 ദിവസം എടുത്തു. ഒരു മുറി തരപ്പെടുത്തുന്നത് വരെ അടുത്ത ബന്ധുവീട്ടിലൊക്കെ താമസിക്കാമെന്നായിരുന്നു തീരുമാനം. അവർ രാവിലെ വിളമ്പുന്ന പലഹാരത്തിന്റെ ഒരു പങ്ക് അവർ കാണാതെ ചിന്നസ്വാമി പോക്കറ്റിലാക്കി. കാര്യം കോടമ്പക്കത്ത് അലഞ്ഞ് വിശക്കുമ്പോ കഴിക്കാനായിട്ട്. ബാക്കി നേരമെല്ലാം ടാപ്പ് വെള്ളമായിരുന്നു കുടിച്ചിരുന്നത്. ഈ സമയത്ത് ഇളയരാജയും സഹോദരങ്ങളും മദ്രാസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നാടകങ്ങൾക്ക് പിന്നിന് ചേർക്കലായിരുന്നല്ലോ ഇവരുടെ ഒരു ജീവിത മാർഗം. ചിന്നസ്വാമിയും ഇവരോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. മൈലാപ്പൂര് തമിഴ് ക്ലബിൽ ചിന്നസ്വാമി ടിക്കറ്റ് വെച്ച് നാടകം അവതരിപ്പിച്ചു. ഇളയരാജ സംഘത്തിന് ബന്ധമുണ്ടായിരുന്ന ഒരു നിർമ്മാതാവ് വഴിയാണ് കന്നഡ സംവിധായകൻ പുട്ടണ്ണയിലേക്ക് ചിന്നസ്വാമി എത്തുന്നത്. ഒടുവിൽ സിനിമ സംവിധായകനാകുമ്പോൾ ചിന്നസ്വാമി എന്ന പേര് കാണികൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പുട്ടണ്ണ പറഞ്ഞു. മറ്റൊരു പേരിന് വേണ്ടി ഒരുപാട് ദിവസം ഇവരിന്ന് ആലോചിച്ചു. അങ്ങനെ ഭാരതിരാജ സാർ സ്വന്തം അനുജന്റെ പേരിലുള്ള രാജയും അനുജത്തിയുടെ പേരിലുള്ള ഭാരതിയും കൂടെ അങ്ങ് എടുത്ത് ഭാരതിരാജ എന്നാക്കി. തമിഴ് സിനിമയുടെ ഒരു മാറ്റത്തിന്റെ പേരാണ് അവിടെ ജനിച്ചത്, ഭാരതിരാജ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: Hello everyone. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
2: You are listening to
4: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ദ ലെജൻഡറി ഡയറക്ടർ ഭാരതി രാജ സാറിനെ ഓർക്കുകയാണ്. ഭാരതിരാജ സാർ അങ്ങനെ മദ്രാസിലേക്ക് എത്തിയ ശേഷം പല പല കഥകൾ ഉള്ളിലുണ്ട്. കാണുന്ന നിർമ്മാതാക്കളോടൊക്കെ പറഞ്ഞിങ്ങനെ നോക്കും. ആ ഇടയ്ക്കാണ് രാജകണ്ണ് എന്ന മുതലാളിയെ പരിചയപ്പെടുന്നത്. രാജകണ്ണ് പുതിയ സിനിമയുടെ ആലോചനയുമായിട്ട് മദ്രാസിയിൽ ഇങ്ങനെ കുറച്ച് നാളായി. മൂന്ന് കഥകൾ ഭാരതിരാജ സാറ് പറഞ്ഞു. അതിൽ മയിൽ എന്ന കഥ അദ്ദേഹത്തിന് ഇഷ്ടമായി. ആര് സംവിധാനം ചെയ്യും? എസ് പി മുത്തുരാമൻ ഉൾപ്പെടെ പല പ്രമുഖ സംവിധായകരെയും ഭാരതിരാജ സാറ് നിർദ്ദേശിച്ചു. രാജകണ്ണിന് ആരെയും അങ്ങനെ മനസ്സിലോട്ട് അങ്ങനെ ബോധിക്കുന്നില്ല. ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ വേളയിൽ തിരക്കൊഴിഞ്ഞ സന്ധ്യയുടെ നിരത്തിലൂടെ നടക്കുമ്പോൾ 5 രൂപയുടെ നോട്ടെടുത്തിട്ട് രാജകണ്ണ് ഭാരതിരാജ സാറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പറഞ്ഞു, നീതാൻ ഇന്ന പടത്തേക്ക് ഇയക്കുന്നേ. ഇത് കേട്ടതും ഭാരതിരാജ സാറിന് എന്നെ സ്വയം വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മയിൽ എന്ന കഥ രാജകണ്ണിന് ഇഷ്ടമായെങ്കിലും ഈ സിനിമയുടെ പ്രവർത്തനങ്ങൾ പുരോഗതിയില്ലാതെ നിൽക്കുകയായിരുന്നു. ഒരുച്ചയ്ക്ക് വാടകയ്ക്ക് കഴിയുന്ന പെട്ടിക്കട പോലുള്ള വീടിന്റെ മുന്നിൽ ഒരു അംബാസഡർ കാർ വന്നു നിന്നു. അപ്പോഴേക്കും ഭാരതിരാജ സാർ കല്യാണം കഴിഞ്ഞു, അച്ഛനായി. കാറിൽ നിന്നിറങ്ങിയ രാജകണ്ണ് തൊട്ടിലിൽ മയങ്ങുകയായിരുന്ന കുഞ്ഞിന്റെ കൈകളിലേക്ക് 100 ഒരു കെട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ഭാരതിരാജ സാറിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സിനിമയുടെ പണി ആരംഭിക്കണം. പിറ്റേന്ന് തന്നെ ക്യാമറമാൻ നിവാസിനെയും കൂട്ടി ഭാരതിരാജ സാർ ലൊക്കേഷൻ കാണാൻ പുറപ്പെട്ടു. ഇവിടെ നിന്നാണ് തമിഴ് സിനിമയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദിശ മാറിമറിച്ച 16 വയതിനിലെ എന്ന ചിത്രം സംഭവിക്കുന്നത്. കന്നി സംരംഭത്തിൽ ബാല്യകാല സുഹൃത്തിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇളയരാജ സാറ് തന്നെയാണ് മ്യൂസിക്കും ചെയ്തത്. ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് സിന്ദൂര പൂവേ എന്ന പാട്ടിന് ജാനകി അമ്മയ്ക്കും നേടിക്കൊടുത്തു. ആ സിനിമയ്ക്ക് കമൽഹാസൻ സാറ് 30,000 രൂപയാണ് വാങ്ങിച്ചിരുന്നത്. ശ്രീദേവി മാം 8,000 രൂപ, രജനീകാന്ത് സാറ് 3,000 രൂപ. 1977 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച 16 വയതിനിലെ ഒരു വർഷത്തിലകം തമിഴ്നാട്ടിൽ ഓടി എന്നാണ് കേൾക്കുന്നത്. അതൊരു ചരിത്രം തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് നടീനടന്മാരുടെ മുഖം കണ്ട് സിനിമാ തിയേറ്ററിലേക്ക് എത്തിയിരുന്ന ആളുകൾ പിന്നീട് ഭാരതിരാജ എന്ന പേരിനായി കാത്തിരുന്നു.

കഴിവുള്ള കലാകാരന്മാരെ എവിടെ കണ്ടാലും അവർക്കൊരു അവസരം കൊടുക്കാനായിട്ട് മനസ്സുള്ളൊരു സംവിധായകനായിരുന്നു ഭാരതിരാജ സർ. സിനിമാ സംഗീത ലോകത്ത് ഇന്നും തിളങ്ങുന്ന പല പ്രതിഭകൾക്കും ആദ്യത്തെ അവസരം കൊടുത്തതും അവാർഡ് കിട്ടിയതും ഒക്കെ ഭാരതിരാജ സർ സിനിമയിലൂടെയാണ്. നടികളായ രേഖ, രാധിക, രേവതി, രഞ്ജിനി, ഖുഷ്ബു, ഈ താരങ്ങളെല്ലാം സിനിമാ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയത് ഭാരതിരാജ സാറാണ്. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന സിനിമയാണ് ഭാരതിരാജ സാർ ആദ്യമായി ഡയറക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ചിത്രത്തിലെ സിന്ദൂര പൂവ് എന്ന പാട്ട് പാടിയത് ജാനകിയമ്മയുടെ കരിയറിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് ആയിരുന്നു കിട്ടിയിരുന്നത്.

ലിറിസിസ്റ്റും കവിയുമായ ഭൈരമുത്ത് സാറിന് സിനിമയിൽ ആദ്യമായിട്ട് അവസരം കൊടുക്കുന്നതും ഭാരതിരാജ സാറാണ്. 1980 ഭാരതിരാജ സാർ സംവിധാനം ചെയ്ത നിഴൽകൾ എന്ന

വൈരമുത്തുവിന്റെ മൂന്നാം ദേശീയ അവാർഡും ഭാരതരാജ സിനിമയിലൂടെ തന്നെയാണ്. 1994 പുറത്തിറങ്ങിയ കറുത്തമ്മ എന്ന ചിത്രത്തിലെ പാട്ടിന്. ഈ പാട്ടില് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് സ്വർണലതയും തേടിയെത്തി. അത് സ്വർണലതയുടെ ആദ്യ ദേശീയ അവാർഡുമാണ്. ജെൻസിനെ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ജെൻസിയുടെ ശബ്ദം ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചേക്കുന്നത് രാജാ സാറും ഭാരതി രാജാ സാർ ചിത്രങ്ങളിലുമായിരുന്നു. കിഴക്ക് പോകും റെയിൽ എന്ന ചിത്രം മുതൽ ഭാരതി രാജാ സാറിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ജെൻസി മാമിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. അവയെല്ലാം സൂപ്പർ ഹിറ്റുമാണ്. പുതിയ വാർപ്പുകൾ, നിറം മാറാതെ പൂക്കൾ, അലയുകൾ ഒഴിവതില്ലേ തുടങ്ങിയ എല്ലാ സിനിമകളിലും കാണാം ജെൻസി മാമിന്റെ ശബ്ദം.

ഒരു മലയാളി ഗായകനെയും ഭാരതിരാജ സാറ് തന്നെയാണ് തമിഴിലേക്ക് പിടിച്ചുകൊണ്ടു വന്നത്. പി ജയചന്ദ്രൻ പാടിക്കുക മാത്രമല്ല സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുകയും ചെയ്തു. 1993 പുറത്തിറങ്ങിയ കിഴക്ക് ചീമയിലെ എന്ന പാട്ടിൽ

അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെയും തമിഴിൽ വിളിച്ച് പാടിച്ചിട്ടുണ്ട് ഭാരതിരാജ സർ. 2004 പുറത്തിറങ്ങിയ കൺകളാൽ കൈദിസ എന്ന ചിത്രത്തിൽ തീക്കുരുവി എന്ന പാട്ട് പാടിയത് ജോൺസൺ മാസ്റ്ററാണ്.

വേറൊരു മലയാളി ഗായകന്റെ പേര് പോലും മാറ്റി ഭാരതരാജ സാറ് തമിഴ് സിനിമാ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗായകൻ ഉണ്ണിമേനോൻ. വിജയ് എന്ന പേരിൽ ആദ്യമായി തമിഴിൽ അവതരിപ്പിച്ചത് ഭാരതരാജ സാറാണ്. ഒരു കൈദിയൻ ഡയറി എന്ന ചിത്രത്തിലായിരുന്നു ആ പാട്ട്.

ഇങ്ങനെ കഴിവുള്ള കലാകാരന്മാരെ എല്ലാം തേടി പിടിച്ച അവസരം കൊടുത്തപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഭാരതിരാജ സർ. ഭാരതിരാജ സറിന് വളരെ ഇഷ്ടമുള്ള മറ്റൊരു ഗായികയായിരുന്നു മലയാളിയായ നമ്മുടെ മിമ്മിനി. ശബ്ദത്തിൽ ഒരു പ്രശ്നം ബാധിച്ചപ്പോൾ പാടാൻ മടിച്ചു നിന്ന മിനി ചേച്ചിക്ക് ജീവിതത്തിൽ വഴിത്തിരിവായതും ഭാരതിരാജ സറിന്റെ കറുത്തമ്മ എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ സർ പാട്ടായിരുന്നു. ഇത് ഭാരതിരാജ സർ നിർബന്ധിച്ച് പാടിച്ചതാണ്. നിനക്ക് ഒരു കുഴപ്പവും ഇല്ല, വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞത് ഭാരതിരാജ സാറാണ്. അങ്ങനെ ഓരോരോ വരികളായിട്ടാണ് മിൻമിനി ചേച്ചിയെ കൊണ്ട് ഈ പാട്ട് ഭാരതിരാജ സാർ പാടി.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
7: മല മല മല കുഞ്ഞിന്റെ പേര് മല.
8: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സിനോ 91.7 FM.

0: सुनो मेलोडीज।
1: Listening to Radio Suno, Bobby and Kude are the Suno Melodies. The legendary director Bharathi Raja sir ne oru kunni tribute maayittana innathe nammude yatra. Raja sir usual traditions and beliefs ellam break cheyna kootathilayirunnu. Ennalum ഭാരതി രാജസ്വാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു തന്റെ നായകന്മാരുടെയൊക്കെ പേര് ആറ് വെച്ച് തുടങ്ങണമെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രേവതി, രാധ, രാധിക, രഞ്ജിത, രഞ്ജിനി, അങ്ങനെ മിക്ക നായകന്മാർക്കും അദ്ദേഹം സിനിമകളിൽ പരിചയപ്പെടുത്തിയപ്പോൾ പേര് ആറ് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്രയും മോഡേണായിട്ട് തിങ്ക് ചെയ്ത രാജസ്വാൻ അങ്ങനെ ചിന്തിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല കേട്ടോ. പക്ഷെ നായകന്മാരെ മാത്രമല്ല കേട്ടോ, സിനിമകളിലെ ഒരു നെടും തൂണുകളായി മാറിയ ചില ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെയും അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജനകരാജ്, നെപ്പോളിയൻ, വടിവുകരിഷി, പാണ്ഡ്യൻ, ഇവരൊക്കെ രാജസാറിന്റെ കണ്ടെത്തലുകളാണ്. അതുപോലെ ഭാഗ്യരാജ്, മണിവർണ്ണൻ, മനോബാല, ത്യാഗരാജൻ, പൊൻവർണ്ണൻ, ഇവരുടെയൊക്കെ ആദ്യകാലത്ത് സംവിധാന രംഗത്ത് മാത്രം നിലയുറപ്പിച്ചവരായിരുന്നു. അവരുടെ ആക്ടിംഗ് സ്കിൽ കണ്ടെത്തിയതും ഭാരതി രാജ സാറായിരുന്നു. അങ്ങനെ തന്റെ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. മലയാളികൾ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു സംവിധായകനായ ഭാരതി രാജ സാറിന് ഒരു മലയാള സിനിമ ഡയറക്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ അത് നടന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കതിൽ നിരാശയില്ല, കാരണം തമിഴ് സിനിമ എടുക്കുന്ന ഒരു മലയാളി സംവിധായകനാണ് താനെന്ന് എപ്പോഴും അദ്ദേഹം തമാശയോടെ പറയുകയായിരുന്നു. നമ്മൾ ആസ് എ ഡിറക്ടർ ഭാരതി രാജ സാറിനെ പറയുമ്പോൾ ആസ് ആൻ ആക്ടർ ഭാരതി രാജ സാറും ബ്രില്യന്റ് ആയിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ ഭാരതി രാജ സാർ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടതിൽ എന്റെ ചില പേഴ്സണൽ ഫേവറേറ്റ്സ് പറയട്ടെ. ഒന്ന് കുരങ്ങു ബൊമ്മൈ, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. 2017 ആ സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് തിരുച്ചിത്രമ്പലത്തിലെ സീനിയർ തിരുച്ചിത്രമ്പലം എന്ന ആ ക്യാരക്ടർ, എന്റെ രസമായിട്ടാണ് അത് ഭാരതി രാജ സാർ ചെയ്തേക്കുന്നത്. ആ ക്യാരക്ടറിന് അദ്ദേഹം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണണം, എനിക്കൊന്ന് നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോണിൽ ആ പടം കാണും. പക്ഷെ ഭാരതി രാജ സാർ അഭിനയിച്ച വേറെ ഒരുപാട് നല്ല പടങ്ങളുണ്ട്. എന്റെ ഓർമ്മയിൽ വന്ന രണ്ടെണ്ണം ആട്ടോ ഞാനിപ്പോ പറഞ്ഞത്.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Hi, ഞാൻ ഹരിശ്രി അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ ഇന്ന് ലെജൻഡറി ഡയറക്ടർ ആൻഡ് ആക്ടർ ഭാരതി രാജ സാറിന്റെ ഓർമ്മകളിലൂടെ.

0: ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളവയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിലേറെയും. താൻ ജനിച്ചു വളർന്ന ഭൂമിയും മനുഷ്യരും അവിടെ കണ്ട പച്ചയാളുകളുടെ ജീവിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിൽ. എപ്പോ കണ്ടാലും പുതുമ തോന്നുന്ന മുതൽ മര്യാദ പോലുള്ള സിനിമകളൊക്കെ അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിപ്ലവകരമായ തോട്ട്സ് ആയിരുന്നു. അതേസമയം ഭാരതിരാജ സർ സിനിമകൾക്ക് ഗ്രാമീണ കഥകൾ മാത്രമേ വഴങ്ങൂ എന്ന് വിമർശനം വന്നപ്പോ അദ്ദേഹം അത് തർക്കിച്ചു നിൽക്കാനോ ഒന്നും പോയിട്ടില്ല, എന്നും ഒരു ചിരിയോടുകൂടിയാണ് എന്തിനെ അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. തന്റെ പരിമിതികളും ഗ്രാമപശ്ചാത്തലങ്ങളും പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത സിനിമയായിരുന്നു സിഗപ്പ് രോജാക്കൾ. സൈക്കോ ത്രില്ലർ ജോണറുകളൊക്കെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാലങ്ങൾക്ക് മുന്നേ ഭാരതിരാജ സർ എടുത്ത സിഗപ്പ് രോജാക്കളൊക്കെ ഇപ്പൊ കണ്ടാലും നമ്മളൊന്ന് ഞെട്ടും. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ എത്ര വലിയ താരം അഭിനയിച്ചാലും എന്നും അതൊരു ഭാരതിരാജ ചിത്രം എന്നേ പറയാറുള്ളൂ. ഉച്ചത്തിൽ സംഭാഷണങ്ങളൊക്കെ പറയുന്ന വളരെ വളരെ ഡ്രമാറ്റിക് ആയി മാസായി നിൽക്കുന്ന ശിവാജി ഗണേശൻ സർ നടിഗർ തിലകത്തിനെ മുതൽ മര്യാദയിൽ അഭിനയിപ്പിച്ചപ്പോൾ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ കൊണ്ടുവന്നത്. നിഴൽഗൽ മൂവി, ആക്ഷൻ ത്രില്ലറായ ടിക് ടിക് ടിക്, ഇതൊക്കെ മറ്റൊരു വേഴ്സറ്റൈൽ ഡയറക്ടറിനെ തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. ഒരു കാലത്ത് ഫിലിം സ്റ്റുഡിയോയിലെ കൃത്രിമമായ സെറ്റുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന തമിഴ് സിനിമയെ ഭാരതിരാജ സർ തന്നെയാണ് യഥാർത്ഥ ലൊക്കേഷനുകളിലേക്ക് പറിച്ചു നട്ടത്. അദ്ദേഹത്തിന് പ്രകൃതിയോട് അത്രയും അടുത്തു നിൽക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മണ്ണിനെയും മനുഷ്യ മനസ്സിനെയും തൊട്ടറിഞ്ഞ ഒരു സംവിധായകൻ അദ്ദേഹം. നമുക്കായി എടുത്തു വെച്ച ഈ ചിത്രങ്ങളെല്ലാം വരും തലമുറയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു റെഫറൻസ് ബുക്കാണ്.
1: நான் வாழ்ந்த பூமி, நான் நடந்த மண், நான் பார்த்த மனம், நான் பார்த்த குளம், அதில் ஒரு ஈரம் என்னதான் இந்த லைஃப்ல நடத்தின கூட நான் ஊருக்கு போகும்போது சந்தோஷமாக அந்த ஊர் ஆழமாகும் ரெண்டு கிழமை அந்த தண்ணி குளம் தண்ணி ஸ்டில் ஐ ஆம் லிவிங் வித் மை வில்லேஜ் சினிமா இல்லைன்னா

0: 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: റേഡിയോ സുനോ 91.7 FM.
0: Qatar's favorite radio station. Radio Sunoo.

0: വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് June 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

ഞാൻ നിത്യാമാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.